0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. കൂടെ എത്തി ഞാൻ ചച്ചു. എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളെപ്പോഴും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ നല്ല ചിന്തകളോടുകൂടിയാണെന്ന് പറയും. അതേപോലെ തന്നെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എങ്ങനെയാണോ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും പിന്നീട് അതിനെ വൺ ബൈ വൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ രാവിലെ എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ ആയിരിക്കും ഒരു ഈവനിങ് വരെയെങ്കിലും നമുക്ക് ആ ഒരു വൈബ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോ മാക്സിമം ആത്മവിശ്വാസത്തോടുകൂടി ഡേ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ പ്രവൃത്തിയിലേക്കും വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് കൂടി അത് സ്പ്രെഡ് ചെയ്ത് പോകും. അതേസമയം ലേസി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ ആ ലേസിനെസ് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇന്ന് കാണും. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിലുമുള്ളവരിലേക്ക് കൂടി ആ ഒരു മടി ഇങ്ങനെ പടർന്നു കയറിയിട്ട് മൊത്തം മടിയന്മാരുടെ ഒരു കൂട്ടമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാക്സിമം എനർജറ്റിക് ആയിട്ടും ആത്മവിശ്വാസത്തോടുകൂടി ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക, ഇത് റേഡിയോ സിനിമ.

ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനുമാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഇതിപ്പോ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോവാറുണ്ട്, നമ്മൾ പലരെയും കാണാറുണ്ട്. ഇപ്പോ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗും നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് മടി വരും, പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പൊ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്? അതൊരു മടിയാണ്, ചിലർക്ക് അതൊരു അഭിമാന പ്രശ്നമായിട്ട് മാറും. ഏയ്, ഞാൻ ഒരിക്കലും അവരോട് റിക്വസ്റ്റ് ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് വേണ്ടാന്ന് വയ്ക്കും, അത്ര പോലും ഞാൻ ഒരാളോടും അപേക്ഷിക്കില്ല എന്നൊക്കെ പറയും. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയ രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ താണകേണ അപേക്ഷിക്കരുത്. എന്തിനും നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം. അപ്പൊ നമുക്ക് ചോദിക്കാം, ആവശ്യപ്പെടാം, അത് മാന്യമായ രീതിയിൽ. അപേക്ഷിക്കുന്നതിനും ഒരു രീതിയുണ്ട്. അത് ചില കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയും. മെയിനായിട്ട് നമ്മുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുന്നിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പറയാട്ടോ, കേട്ടോണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സിനോ.

മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ചിലതൊക്കെ ഓർമ്മയുണ്ടാകും, ചിലതൊക്കെ നമ്മൾ മറന്നു തന്നെ പോയിട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ കൂടി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടരുത് എന്ന് പറയും. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സമയമാണ്. സമയത്തിന് വേണ്ടി ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടരുത്. ചിലരിങ്ങനെ മറ്റ് ചിലരോട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്താ ഫോൺ വിളിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ കാണാൻ വരാത്തതിന്റെ പേരിലൊക്കെ വളരെ താഴ്മയോട് കൂടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാകും, അതിന്റെ പേരിൽ പിണങ്ങുന്നുണ്ടാകും, പരിഭവിക്കുന്നുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാത്തത്? അങ്ങനെ സമയം മാറ്റിവെക്കാത്തത് കൊണ്ടാണ് അയാൾക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ എന്നെ വിളിക്കുന്നില്ല, എന്നെ കാണാൻ വരുന്നില്ല എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. താല്പര്യത്തിന്റെ കാര്യം ഉണ്ടാകും, ചിലപ്പോൾ തിരക്ക് എന്നുള്ളൊരു വാക്കും കൂടി അവിടെ ഉപയോഗിക്കുന്നുണ്ടാകും. ഒരിക്കലും ഒരാളോടും സമയത്തിന് വേണ്ടി നമ്മൾ യാചിക്കാനായിട്ട് പാടില്ല. കാരണം സമയമെന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാകും. അതാണ് അതിന്റെ വാസ്തവം. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിനും കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെന്താണെന്നറിയോ? കേട്ടുകൊണ്ടേയിരിക്കുക ഇത് റേഡിയോ സനോ.

സമയത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു ശീലം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയെത്തിയതേ മോർണിംഗിൽ ഞാൻ ചച്ചു. ഒരിക്കലും സമയത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ അപേക്ഷിക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ടാവാൻ പാടില്ല കേട്ടോ. അത് പ്രയോറിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബഹുമാനത്തിന് വേണ്ടിയിട്ടും ഒരിക്കലും ഒരാളുടെ മുന്നിലും നമ്മൾ കൈനീട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ ബഹുമാനം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതല്ല, അതായത് നമ്മൾ അങ്ങനെയല്ല, ബെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ സാധാരണ ഒരാളോട് ബഹുമാനം കാണിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി, അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ഇതെല്ലാം തന്നെ ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഒരാൾ നമ്മളോട് മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ ബഹുമാനം ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ബഹുമാനം എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം തിരികെ കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാൾക്കും കൊടുത്തിട്ടില്ലയോ നമ്മൾക്കും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല. പകരം കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ തിരിച്ചു കിട്ടിക്കോളും. അപ്പോഴേ ആത്മവിശ്വാസത്തോടു കൂടി തുടങ്ങിയ ഒരു ദിവസമാണിത്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മളൊരു നല്ല ഡേ ദാ സ്റ്റാർട്ട് ചെയ്യുന്നു. സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. ബുധനാഴ്ച ദിവസം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇന്ന് കുറേ മീറ്റിംഗ്സ് ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ സെറ്റാക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയോടുകൂടി തന്നെ ആയിരിക്കും ഇന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു നല്ല ആശംസ നൽകിക്കൊണ്ടാണ് ഞാൻ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം. പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ടല്ലേ, നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും നമ്മളോട് തന്നെ ഒരു തൃപ്തിയും ഒക്കെ നമുക്ക് തോന്നാത്തിടത്തോളം കാലം പുറത്ത് നിന്ന് എത്ര സ്നേഹം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മളിൽ സ്നേഹം നിറയ്ക്കാനായിട്ട് പഠിക്കണം. അതിനായിട്ട് ജസ്റ്റ് നമ്മൾ ചിലപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം അറിയാത്ത ഒരാൾ നോക്കി ചിരിക്കാറില്ലേ, ജസ്റ്റ് ഒരു പുഞ്ചിരി നമ്മൾ കൊടുത്തു പോകാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട്, നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ട് സന്തോഷം പങ്കുവെക്കുക, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണുന്ന സമയത്ത് അതൊന്ന് ആസ്വദിക്കുക, സ്നേഹത്തോടെ പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ സിനിമകൾ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെ ആഴത്തിലുള്ളൊരു ബന്ധം ഇത് ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടവും തൃപ്തിയും ഒക്കെ തോന്നും. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് നമ്മളോട് ഉള്ളിൽ തോന്നിടത്തോളം കാലം നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റിലേക്ക് വരും എന്നുള്ളതാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക്. ചോക്ലേറ്റ് മൂവിയിലെ പാട്ടാണ് ഇന്ന് ആദ്യം കേൾക്കുന്നത്, ഷഹബാസ് അമൻ്റെ മനോഹരമായ ശബ്ദത്തിൽ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം മെസ്സേജുകളൊക്കെ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക്. ജെന്നിസ, ഇനിയുള്ള ടൈം നിങ്ങളുടെ കൂടെ മോർണിംഗ് സവാരിയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് അങ്ങനെ കേട്ട് കൂട്ടുകൂടാനായിട്ട് പോവുകയാണ്. ഇപ്പം ഈ പാട്ടിൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
5: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ് ഡാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
6: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ് ഡാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
7: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
9: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
10: Terms and conditions apply.
11: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
12: This is
13: Morning Safari. Morning Safari.
12: Morning Safari.
13: Morning Safari.
14: Malabar Golden Diamonds. Morning Safari.
15: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
16: ഇൻ അസോസിയേഷൻ വിത്ത്
17: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
18: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. നേരെ തന്നെ ആദ്യം മെസ്സേജ് വന്നിട്ടുള്ളത് അബി ചക്കു, ആളുടെ ഒരു മോർണിംഗ് മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ജിജു ശ്യാമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. മുരളി, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് തുറന്നു പറയാൻ മടിക്കാത്ത ഒരു നല്ല മനുഷ്യനാവുക, കാരണം സ്വയം മാറാൻ തയ്യാറാകുന്ന മനസ്സിനോളം ഭംഗി മറ്റൊന്നിനുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. മീരാൻ ഖാന്റെ മെസ്സേജ് ഉണ്ട്, ഇഫ്തിഹാറുദ്ദീൻ മോർണിംഗ് പറയുന്നു. പ്രഭുജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടുഡേ ഇസ് മൈ സിസ്റ്റർ ഡോട്ടറുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് വിഷയാമോന്ന് ചോദിക്കുന്നു, ഉറപ്പായിട്ടും വിഷയാലോ. ആളുടെ പേര് ഫിദ എന്നാണ്, കാസർഗോഡാണ് സ്ഥലം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫിദ മോൾക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളിത് വളരെ സ്നേഹത്തോടു കൂടി വിഷ് ചെയ്യുന്നു.

ഫിദ മോൾക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്യുന്നു. റിയാസ് ആണ് ഈ വിഷസ് നൽകിയിട്ടുള്ളത്. നാട്ടിൽ നിന്നാണ് റിയാസ് നമ്മളെ കേൾക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് രാജേഷ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കലിന്റെ ഗുഡ് മോർണിംഗ് ആണ്. വിജീഷിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജീഷ്. എല്ലാവർക്കും ഒരു ഹാപ്പി വെനസ്ഡേ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു ഒരു സമയം തന്നെയാണ്. രവിശങ്കർജിയുടെ മെസ്സേജ് നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ മോർണിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് ഉള്ള കുറച്ച് പോയിന്റ്സ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ സ്ട്രെസ്സും ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് ആൾ മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഹാപ്പിനെസ് ആണെങ്കിലും നമ്മുടെ ഇന്നർ പീസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കാനായിട്ട് നമ്മളോട് തന്നെ ഒരു ഇഷ്ടത്തിന് സെൽഫ് ലവിന് സാധിക്കും എന്നാണ് രവിശങ്കർജി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയച്ചു തന്നതിന് ഒരുപാട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഇന്നത്തെ ദിവസത്തിന് ചില ഇമ്പോർട്ടൻസ് ഒക്കെ പറയാനായിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാമേ. കാരണം ഇന്ന് മഴ ദിനമാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ ഈ മഴ ദിനം, റെയിൻ ഡേ എന്നാണ്. അപ്പോൾ മഴ ദിനം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ. അപ്പോൾ റെയിൻ ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാണ്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞാൻ മോർണിംഗിലാണെങ്കിലും ഇപ്പോൾ ഏത് സമയത്താണെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഏതോ ഒരു ഒരു ഒരു പാടത്തോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്ന ഒരു ഫീല് നൽകുന്ന ഒരു പാട്ടുണ്ട്, കിളിച്ചുണ്ട മാമ്പഴത്തിലെ. ആ ഒരു പാട്ടിലേക്കാണ് മോർണിംഗ് സവാരി ദാ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.

0: ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

മിന്നാമിനിങ്ങിന് മിന്നുകെട്ട് എന്ന സിനിമയിലെ പാട്ടായിരുന്നു അത്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.

ആയിട്ട്. ഓക്കെ, ഇനിയും മോർണിംഗ് മെസ്സേജുകൾ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് വിഷസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. കൂടെ തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് ജൂലൈ 29 തീയതിയാണ്, വളരെ സ്പെഷ്യലായൊരു ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളുടെ ടീം ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വനിതകളുടെ 69 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർജീന്ദർ കൗർ വെള്ളി മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളി മെഡലുകളും ഗോൾഡ് മെഡലുകളും ഒക്കെ നിറയട്ടെ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന സമയത്താണ് ഈ ഒരു പേരുകളൊക്കെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക അല്ലേ. അങ്ങനെ മെഡൽ നേട്ടത്തോടുകൂടി ഇന്ത്യയുടെ മെഡൽ, ഈ ഒരു മെഡലോടുകൂടി തന്നെ ഇന്ത്യയുടെ മെഡൽ നേട്ടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു 7th മെഡലായിട്ടാണ് ഹർജീന്ദർ കൗറിൻ്റെ ആ ഒരു വെള്ളി മെഡൽ നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കോമൺവെൽത്ത് ഗെയിംസിലെ മറ്റ് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ വഴിയെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് റെയിൻ ഡേ ആണെന്ന് പറഞ്ഞത് മഴ ദിനമായിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ മഴ പെയ്യുന്ന അത് കുറേ നാളുകൾക്ക് ശേഷം വരണ്ടു കിടന്ന ഭൂമിയിൽ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ ഒരു മണം വരും അല്ലേ. പലർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ് ആ ഒരു മണം എന്ന് പലരും പറയാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം മണ്ണിലേക്ക് മഴ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം പലരുടെയും ഒരു ഫേവറേറ്റ് ആണ്. അതിനൊരു പേരുണ്ട്, ആ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, ആരെങ്കിലും അല്ല എല്ലാവർക്കും അറിയുന്നൊരു പേരാണ്. അപ്പോൾ എന്താണ് അതിനൊരു പേരുണ്ട്, അങ്ങനെ ആ ഒരു മണത്തിനൊരു പേരുണ്ട്, എന്താണ് ആ പേരെന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറയണേ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതായത് വരണ്ട മണ്ണിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു മണം ഉണ്ടല്ലോ, അതിനൊരു പേര് നൽകിയിട്ടുണ്ട്. ആ പേര് കേട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും ദാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 6 കഴിഞ്ഞ് 31 മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: Going home, make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
5: കെട്ടുണ്ണിയാട്ടന് ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
6: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
7: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: എൻ നെഞ്ചിൽ കുടിയിരിക്കും
9: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
10: നടാ, one last dance.
11: Work it up. Poday.
9: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
1: This is Morning Safari. Morning Safari. Morning Safari. Morning
7: Safari. Malabar Golden Diamonds Morning Safari.
9: Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ കുറേ നാള് മഴ പെയ്യാതിരുന്ന, മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു മണ്ണിന് ഒരു പ്രത്യേക മണം ഉണ്ടായിരിക്കും, പലർക്കും ഫേവറേറ്റ് ആണ് ആ ഒരു മണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പേരുണ്ട്. ആ പേരെന്താണെന്ന് അറിയുമോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വരണ്ട മണ്ണിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മണമുണ്ട്. അപ്പോൾ ആ ഒരു മണത്തിനൊരു പേര് പറയാറുണ്ട്. അപ്പോൾ ആ പേരെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലൂടെ നിങ്ങൾക്ക് പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. അവർക്ക് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല ആശംസകളൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങൾ കൂടി നമ്മൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ഷാഹുൽ ചോദിക്കുന്നു, പുതുമണം എന്നാണോ എന്ന് ചോദിക്കുന്നു. അതൊരു പുതുമണം തന്നെയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു പേരുണ്ട്, ഒരു പേര് വിളിക്കാറുണ്ട്. അപ്പം ആ ഒരു പേരെന്താണ്, അത് പൊതുവേ ഒരു ഒരു എന്താ പറയുക ശാസ്ത്രനാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം അതിന് വിളിക്കുന്ന ആ ഒരു ഒരു പേരുണ്ട്. ആ പേരെന്താണ് എന്നുള്ളത് എവിടെയെങ്കിലും വായിച്ചിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അവശേഷങ്ങൾ അയക്കാം. കാരണം ഇന്ന് റെയിൻ ഡേ ആണ്, മഴ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു മെസ്സേജ് ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ജസ്റ്റ് ചേച്ചി. ഓക്കെ, ഒരു വിഷസ് കൂടി ജസ്റ്റ് ചേച്ചി വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വിഷസിലേക്ക് ഞാൻ അടുത്ത മണിക്കൂറിൽ വരുന്നതായിരിക്കും. എ കെ ഡി ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. ഓക്കെ, അഭയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അഭയ്, അപ്പോൾ ഒരു നല്ല ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പോൾ റെയിൻ ഡേയിലെ ഈ ചോദ്യത്തിൻ്റെ മറുപടികൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഓക്കെ, ഇനിയും വിഷസ് ഉണ്ട്, നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പം നേരെ ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് പോവാണ്. നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നു, പ്രതീഷാണ് മെസ്സേജ് ചെയ്തത്. ഗുഡ് മോർണിംഗ് പാർവതി ആൻഡ് പവിത്ര, നാട്ടിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ഖത്തറിലെ ഞങ്ങളുടെ ഫ്രണ്ട് കണ്ണൻ്റെ പിറന്നാളാണ് ഒന്ന് വിഷയനെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ണന് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് പാർവതി ആൻഡ് പവിത്ര.

0: to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: കത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. July 29 ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഒരു അടിപൊളി ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള ഒരു നല്ല വിഷസൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മുമ്പ് മെസ്സേജുകൾ വിഷസ് എത്തിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ പോവാണ്. ജസ്റ്റിജിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ പാപ്പിക്കുട്ടൻ്റെ ജന്മദിനമാണ്. നല്ല പേര് പാപ്പിക്കുട്ടൻ. ഓക്കെ, മോന് എല്ലാവിധ ദീർഘായുസ്സും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയുമായിട്ട് ലഭിക്കട്ടെ, ഹൃദയം നിറഞ്ഞ് ആശംസകൾ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റേജി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പാപ്പിക്കുട്ടൻ്റെ ഒരു അടിപൊളി ഒരു ഫോട്ടോയും കൂടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പാപ്പിക്കുട്ടന് വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളും ദാ വളരെ സ്നേഹത്തോടുകൂടി ദാ വിഷ് ചെയ്യുന്നു കേട്ടോ.

ഡികെയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അസ്പാക്ക്, ഗുഡ് മോർണിംഗ് പറയുന്നു. ലെജൻഡ് ആൻഡ് ലക്ഷവിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുബൈർ പറയുന്നത്, സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കുക എന്നത് ഈ കാലം മനുഷ്യരിൽ ഏൽപ്പിച്ച ഒരു അനിവാര്യതയാണ്. അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ഏൽപ്പിച്ച സ്ട്രെസ്സിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വിഷാദം വന്നേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റോടുകൂടി തന്നെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് സുബൈറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അർഷദിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ നമ്മളിങ്ങനെ ചോദിച്ച ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടായിരുന്നു, വരണ്ട മണ്ണിലെ കുറേ കാലങ്ങൾക്ക് ശേഷം മഴ പെയ്യുന്ന സമയത്ത് ഒരു നല്ല മണം വരും, ആ മണത്തിനൊരു പേരുണ്ട്, ചിലർക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. ആ മണത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്രിക്കോൾ എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ആ ഒരു മണം അറിയപ്പെടുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് റെയിൻ ഡേ ആണ്, മഴ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിശേഷം പറഞ്ഞത്. ഒപ്പം നമ്മളിന്ന് മഴ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ദിവസം കൂടിയാണ് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇന്നലെ നമുക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. റെയിൻ എക്സ്പെക്റ്റഡ് എന്നുള്ള കാര്യം ഇന്ന് ചിലപ്പം പല ഭാഗങ്ങളിലും മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. സാജൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അടുത്ത പാട്ടിലേക്ക് ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് മെസ്സേജുകൾ കൂടിയുണ്ട്. ഹുസൈൻ മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഹുസൈൻ ഹുസിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജോസ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിജു ഷം പുതുമണം, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. ജയ്ശങ്കർ ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ജയ്ശങ്കർ ബാലകൃഷ്ണൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക്. എല്ലാവർക്കും സുഖമാണോ, എല്ലാ മലയാളികൾക്കും എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണോന്ന് വെക്കുന്ന, എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. എല്ലാവർക്കും സുഖമാണോ, എല്ലാ ഖത്തർ മലയാളി സുഹൃത്തുക്കൾക്കും സുഖമാണോ എന്നാണ് ഹുസൈൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളായിട്ട് നല്ല ദിവസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക്, അതിനുശേഷം നമുക്കൊന്ന് നാട്ടിലേക്ക് പോകണം കേട്ടോ. ഒരു സ്ഥല വിശേഷത്തിലേക്ക് വരാനായിട്ടുണ്ട്, അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ടിൽ നമ്മൾ ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തസ്കര വീരൻ മൂവിയിലെ പാട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്.

0: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
1: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
2: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Going home? Make it rewarding with Kalyan Jewelers.
7: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
8: എന്നെഞ്ചിൽ കുടിയിരുത്തു.
9: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
10: അണ്ണാ നേടാ വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ പോടേ.
9: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
11: ഹായ്, ഞാൻ മണിയമ്പള രാജു.
12: മല മല മല കുഞ്ഞിന്റെ പേര് മല.
13: യു ആർ ലിസ്ണിംഗ് ടു
11: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ദീപക് ജി ആർ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യൽ ആയിട്ട് വിഷ് ചെയ്യുന്നു. സുബൈറിന്റെ മെസ്സേജ് വീണ്ടും എത്തിയിട്ടുണ്ട്. മഴ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് റെയിൻ ഡേ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മഴ ഓർമ്മകൾ ചിത്രം വർഷങ്ങൾക്ക് മുൻപ് പെയ്ത പെരുമഴയിൽ ആലിപ്പഴ വർഷം ഉണ്ടായപ്പോൾ മകൻ പെറുക്കിയെടുത്ത ആലിപ്പഴങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ആൾ അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി അടിപൊളി മഴ ഓർമ്മകൾ. ഇന്ന് മഴ ദിനമാകുമ്പോൾ ആ ഒരു ഓർമ്മകൾ അയക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു. ഓക്കെ, ജെഫിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജെഫിൻ. അൻസിൽ ഹബീബ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഷാജു ശ്രീധരുടെ ഗുഡ് മോർണിംഗും ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് കുറച്ച് വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്ത് പോകാം. റഹീമിൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് പെട്ടെന്നൊന്ന് നാട്ടിലേക്ക്
1: പോകാം.
0: ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അന്വേഷിച്ചാണല്ലോ നമ്മളുടെ യാത്ര സംഭവിക്കുന്നത്, പി ഒ ബോക്സിന്റെ യാത്ര. അങ്ങനെ അന്വേഷിച്ചു പോയ സമയത്ത് കണ്ട ഒരു പേരാണ് കേട്ടോ. എനിക്കൊന്ന് ഈ പേര് ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള പേരുണ്ടാവാനുള്ള സാധ്യതകളുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഭാഗങ്ങളിലൊന്നും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, അന്വേഷിച്ചു നോക്കാം. അപ്പം ഞാൻ സ്ഥലപ്പേരൊന്ന് പറയാം. ദളവാപുരം എന്ന് പറയുന്നൊരു സ്ഥലം. ഓക്കെ, ദളവാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല, രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ. ഒന്ന് കേരളത്തിലെ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായിട്ട് ദളവാപുരം എന്ന പേരിൽ രണ്ട് പ്രദേശങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായിട്ടുള്ള ദളവാപുരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തെക്കും ഭാഗം എന്ന് പറയുന്ന ആ ഒരു പഞ്ചായത്ത്, ആ ഒരു പ്രദേശത്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദളവാപുരം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് ചെറുന്നിയൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. അവിടെയും ഈ പറഞ്ഞപോലെ തന്നെ ദളവാപുരം എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് എന്നുള്ളതാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ദളവാപുരം പോലെ മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ, ഈ ദളവ എന്ന് പറയുന്ന പേരിൽ എനിക്ക് തോന്നുന്നില്ല വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ മെൻഷൻ ചെയ്യണേ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ഈ ദളവാപുരത്തെ അറിയുന്ന ആളുകളുണ്ടോ, ആ പ്രദേശമൊക്കെ അറിയുന്നവരുണ്ടോ, അതിൻ്റെ പിന്നിലെ സ്റ്റോറീസൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം. ആ ഒരു പേരിലുണ്ട്, എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പേര് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദളവാപുരം പോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നിജിൻ സി കുര്യൻ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് നിജിൻ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. അപ്പം ദളവ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ എനിക്ക് തോന്നുന്നില്ല വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് അത്രമാത്രം അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മെസ്സേജിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അഷ്കർ പി ഹംസ ഗുഡ് മോർണിംഗ് പറയുന്നു. അജി സുപ്രഭാതം നിസ എന്ന് പറയുന്നു. തിരിച്ചും സുപ്രഭാതം. ദളവ തെരുവ് ആ രസികൻ മൂവിയിലെ പാട്ടിലുണ്ടല്ലേ, ദളവ തെരുവിലെ മച്ചാനെ എന്ന് പറയുന്ന ആ ഒരു ഒരു പാട്ടുണ്ടല്ലേ, ആ അത് കൊള്ളാം. അത് എന്തായാലും ഒരു നല്ല ഓർമ്മപ്പെടുത്തലായിരുന്നു. അജിയാണത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു നല്ല മുന്നേറ്റമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ദളവ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ മറ്റേതെങ്കിലും സ്ഥലവിശേഷങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജുകൾ കൂടി ഒന്ന് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ, വേറൊന്നുമല്ല. നമ്മളെപ്പോഴും കരുതുക ഒരാളൊരു സാമ്പത്തിക വിജയമുള്ള ആൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു വലിയൊരു ആഡംബര വീട് അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ സാമ്പത്തിക വിജയത്തിൻ്റെ ലക്ഷണമായിട്ട് പലപ്പോഴും കണക്കാക്കുന്നത്. എന്നാൽ ഇത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ഒരു സാമ്പത്തിക വിജയം എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലേ. അപ്പം നമ്മൾ സാമ്പത്തികമായി വിജയിച്ച ഒരാളാണോ അല്ലയോ, അത് നമുക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിനുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു ആഡംബര കാറോ അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങളോ ഉള്ള ആളാണോ സാമ്പത്തികമായിട്ട് ഏറ്റവും വിജയിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രമാണോ സാമ്പത്തികമായിട്ട് അവരടിപൊളിയാണെന്ന് നമുക്ക് വിജയിച്ചയാളാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി എനിക്കൊന്ന് ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട്. പണം ധാരാളം ഉണ്ടെന്നതാണോ അത് സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ഭയമില്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണോ യഥാർത്ഥ സാമ്പത്തിക വിജയം? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ സാമ്പത്തികമായി വിജയിച്ച ഒരാൾ എന്ന് പറയുന്നത് ആരെയാണ്? വലിയ ശമ്പളമുള്ള, അല്ലെങ്കിൽ വലിയ സേവിങ്സ് ഉള്ള, അല്ലെങ്കിൽ കടമൊന്നും ഇല്ലാത്ത ഒരാളാണോ? എങ്ങനെയുള്ള ആളായിരിക്കും സാമ്പത്തികമായിട്ട് ആൾ സെറ്റാണ്?

അപ്പം ആ സമയത്ത് നമ്മളെ ഈ ഒരു പാട്ട് കൂടി അജി ഓർമ്മപ്പെടുത്തി. അപ്പം നേരെ ആ പാട്ടിലേക്ക് പോവാണ്. ശങ്കർ മഹാദേവൻ പാടിയ രസിക്കൻ മൂവിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്.

0: Frequency. Now available on Vodafone Shuf app.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ ഇപ്പോൾ തന്നെ.

0: ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
2: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ?
3: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ് ഡാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
0: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ് ഡാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ്, സൽവാ റോഡ്. കോൾ 7765 5954.
6: Joy Alukas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
8: Terms and conditions apply. Joy Alukas, world's favorite jeweler.
0: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
12: Malabar Golden Diamonds. Morning Safari.
13: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
16: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
17: Just feel like you're home.
18: ആഡംബരക്കാരും വലിയ ആഡംബര വാഹനങ്ങളും അതോടൊപ്പം വലിയ വീടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരു സാമ്പത്തിക വിജയത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത്. പൊതുവെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അത് മാത്രമല്ല, സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് കേട്ടോ. ഞാൻ വായിച്ചൊരു ഫീച്ചറിൽ കുറച്ചധികം പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഇനി പറയുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മികച്ച സാമ്പത്തിക സ്ഥിതിയിലാണ് നിങ്ങൾ ഉള്ളതെന്ന് കരുതാം. ഓക്കെ, ഇതൊരു പോസിറ്റീവ് രീതിയിലാണ് അവർ ആ ഫ്യൂച്ചർ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മളൊരു ഉയർന്ന അല്ലെങ്കിൽ വളരെ മികച്ച ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സാമ്പത്തിക വിജയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് ബില്ലുകൾ അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത് ഒരു പോയിന്റാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് ബില്ലുകൾ കാര്യങ്ങളൊക്കെ അവസാന നിമിഷത്തെ ആ ഒരു പരിഭ്രാന്തി വരാതെ കൃത്യസമയത്ത് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരതയുടെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ. അത്യാവശ്യ ഘട്ടങ്ങൾക്കായിട്ട് നമ്മൾ കരുതി വെക്കുന്ന ഒരു പണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾക്കായിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. സൗകര്യത്തിനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒരു കാര്യമാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഗ്രോസറി വാങ്ങാനോ അതല്ലെങ്കിൽ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കാതിരുന്നാൽ നമ്മളുടെ വരുമാനം നമ്മളുടെ ആവശ്യങ്ങൾക്ക് മതിയാകുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. പിന്നെ അതുപോലെ ചെറിയ തുകയാണെങ്കിലും ഭാവിയിലേക്ക് വേണ്ടി സ്ഥിരമായി മാറ്റിവെക്കുന്നത് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സൈനായിട്ടോ ഒക്കെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കുറച്ചധികം പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതല്ല, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ടേക്ക് എന്താണ് എന്നുള്ളത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. 444-444-917 എന്ന നമ്പറിലേക്ക്. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്, പക്ഷെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരില്ല. ചെറിയ തുകയാണെങ്കിലും ഒന്ന് മാറ്റിവെക്കണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എത്ര ചെറിയ തുകയാണെങ്കിലും ഒന്ന് മാറ്റിവെച്ചേക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് അതിലേക്ക് എത്തിപ്പെടാനോ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ആ ചെറിയ തുകയെങ്കിലും ഭാവിയിലേക്ക് നമ്മൾ സ്ഥിരമായി മാറ്റിവെക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ്, എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? വിളിക്കാം, സംസാരിക്കാം, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് വിളിക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ചെറിയ തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നിന്നോ ചെറിയ തുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. പല സമയത്തും നമ്മളതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് പോകാറുണ്ടല്ലേ. ഓ, അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ മനസ്സിൽ ചിലപ്പോൾ ചിന്തിക്കും. അന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഇന്നിപ്പോൾ എനിക്കത് ഉപകാരപ്പെട്ടേനെ എന്ന് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാതെ ഈ മാസം മുതലോ അല്ലെങ്കിൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രം വലുതാണ്. വിളിക്കാട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 500-9917 എന്ന നമ്പറിലേക്ക്. ഉല്ലാസം മൂവിയിലെ പാട്ട്.

0: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
1: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
5: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
6: Lulu, where the world comes to shop. Just feel
7: Hi, ഞാൻ ഹരിശ്രീ അശോകൻ.
8: യു ആർ ലിസണിംഗ് ടു റേഡിയോ
7: സുനോ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
9: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
10: Malabar Golden Diamonds Morning Safari.
11: Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And
15: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're home.
17: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. സമയവും ദിവസവും വർഷങ്ങളും ഒക്കെ അങ്ങനെ സ്പീഡിൽ പോകും. പിന്നെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ആലോചിക്കുക, അയ്യോ അന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ മനസ്സിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു വിഷമം നമുക്ക് വരാതിരിക്കാനായിട്ട് ചെറിയ തുകയാണെങ്കിലും ഭാവിയിലേക്ക് വേണ്ടി സ്ഥിരമായി മാറ്റി വെക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്, എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നിങ്ങനെ ചോദിച്ചു വരുന്ന സമയം കൂടിയാണിത്. ശ്രീപ്രസാദിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശ്രീ എന്നാണ് കേട്ടോ, ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശ്രീ പറയുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, ഡിപ്പോസിറ്റ് 50% ഓഫ് യുവർ ഏണിങ്സ് ഫോർ ഫ്യൂച്ചർ, എന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശ്രീയുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ ഹാപ്പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അങ്ങനെ കുറച്ച് പൈസ SIP പോലുള്ള കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അത് വളരെ നല്ലതാണ് എന്നുള്ള ഒരു വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഗുണകരമായി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ സുജേഷ് ഒരു വിഷസാണ് പറയുന്നത്. സുജേഷ് സുദേവൻ, ഗുഡ് മോർണിംഗ് സുജേഷേ. ടുഡേ അവർ സ്റ്റാഫ് പുഷ്പയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് പുഷ്പയ്ക്കൊരു വിഷസ് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി പുഷ്പ ആൾക്ക് വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: അപ്പോ നമ്മളുടെ ചോദ്യം എങ്ങനെയാണ്, ചെറിയ തുകയാണെങ്കിലും ഭാവിയിലേക്ക് സ്ഥിരമായിട്ട് മാറ്റി വെക്കുന്നത് എന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ, അതൊരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് നമ്മളെ കറക്റ്റ് വഴിയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ചോദിച്ചു വരുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9174 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നു.
1: Chennai Beats.
2: Tamil, head of the hour.
3: In the art of Podumakulanda.

0: നോക്കണോ? പട്ടേ, അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
1: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ?
2: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
3: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
9: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
8: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
10: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
11: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
10: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
11: ഫയലിംഗ് എടുത്തോളാം, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
10: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
12: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. യുആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
13: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno Updates like swagatham. Update galumai Nisa. കെട്ടിട നിർമ്മാണങ്ങളുടെ മാലിന്യ സംസ്കരണത്തിലും പുനരുപയോഗത്തിലും മികച്ച നേട്ടവുമായി ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. 2022 മുതൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ദശലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ് അഷ്ഗാൽ വിജയകരമായി പുനരുപയോഗിച്ചത്. രക്തസാമ്പിൾ എടുക്കാതെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ സഹായിക്കുന്ന AI അധിഷ്ഠിത സ്മാർട്ട് വാച്ച് വികസിപ്പിച്ച് ഖത്തർ യൂണിവേഴ്സിറ്റി. പരമ്പരാഗത രീതികൾക്ക് മികച്ചൊരു ബദലായാണ് ഈ വാച്ച് എത്തിയിരിക്കുന്നത്. ഗ്ലൂക്കോ വാച്ച് എന്നാണ് പേര്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനുമായി പർപ്പിൾ സാറ്റർഡേ 2026 രണ്ടാം എഡിഷൻ രാജ്യത്തുടനീളം വിവിധ പരിപാടികളോടുകൂടി തുടരുന്നു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങൾ കൂടുതൽ ഭിന്നശേഷി സൗഹൃദ ഇടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയും വിസിറ്റ് ഖത്തർ, സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. ഖത്തറിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. ഖത്തറിൽ ഹലാ സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഓഗസ്റ്റ് 1 തുടക്കം കുറിക്കും. ഹലാ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കുന്ന മേളയിൽ ഖത്തറിലെ പ്രമുഖ ഷോപ്പിംഗ് മാളുകളും ടേസ്റ്റ് ഓഫ് ഖത്തർ ശൃംഖലയിലെ മികച്ച റെസ്റ്റോറന്റുകളും അണിനിരക്കും. താമസക്കാർക്കും സന്ദർശകർക്കുമായി സവിശേഷമായ ഓഫറുകളും ഫെസ്റ്റിവലിൽ ഒരുക്കുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 ഓട്ടത്തിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ സ്വന്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും ഇതോടെ ഗുൽവീർ സ്വന്തം പേരിൽ കുറിച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 80°C, കുറഞ്ഞ താപനില 41°C.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
6: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ?
7: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
8: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
9: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
10: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
11: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
12: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: നമ്മൾ സാമ്പത്തികമായി വിജയിച്ചൊരു വ്യക്തിയാണോ, അതിനെക്കുറിച്ചൊരു ടെസ്റ്റിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ജൂലൈ 29 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ട് വരുന്ന വഴിയിൽ നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാണ്. മഞ്ജു ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മഞ്ജു.
1: ഗുഡ് മോർണിംഗ്. സുഖമാണോ?
0: ഓ, സുഖം സുഖം. അപ്പൊ എന്താണ് അഭിപ്രായം?
1: ഈ സാമ്പത്തിക വിജയം എന്ന് പറയണതേ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ വീട് കാറ് ഒക്കെയാണോ എന്നൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാല് ചില സമയത്ത് അത് നമുക്ക് ആ ഒരു ടെൻഷൻ ആയിരിക്കും, അയ്യോ EMI ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിലെ സാമ്പത്തിക വിജയം എന്ന് പറയണത് അതായത് ചെന്ന്

0: അതായത് നമ്മളൊരു ഇപ്പൊ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിന്റെ രണ്ട് വശം നമ്മൾ ആലോചിക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒഴിവായി കിട്ടും, നമുക്ക് ആ ഒരു വിജയം വരികയും ചെയ്യും. വേറൊരാള് ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാളിന്റെ സാമ്പത്തികം കണ്ടിട്ടോ നമുക്കും അതുപോലെ ആവണം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താല് അത് ചിലപ്പോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഓർത്തിട്ടുള്ള ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ കാൽക്കുലേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ കഴിവിന് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അപ്പൊ അങ്ങനെ വിജയം വരികയാണെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയാണെങ്കിലും അതൊരു വിജയവുമാണ്. കൂട്ടത്തിൽ ഇത്രയും ചെയ്തിട്ടും സുഖമായിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, ടെൻഷൻ ഇല്ല, ജീവിതം എന്താ പറയാ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ അതാണ് ആക്ച്വലി സാമ്പത്തികമായിട്ടുള്ള വിജയം. എല്ലാം ഉണ്ട്, പക്ഷെ ഒത്തിരി പൈസയുണ്ട്, പക്ഷെ സമാധാനം ഇല്ല, ഉറക്കമില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല, അത് ചില ആ ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതാണ്, അപ്പൊ എല്ലാം വേണം. കൂട്ടത്തിൽ നമുക്ക് ഈ ഉള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ അത് വിജയമാണ്.
1: കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മഞ്ജു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജു പറഞ്ഞ ഒരാകെ തുക കൂടുതലും മനസ്സമാധാനത്തോടെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അതൊരു ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നതും മറ്റ് എന്താ പറയുക അടയ്ക്കേണ്ട തുകകളെ കുറിച്ചുള്ള ആലോചനകളോ ചിന്തകളോ ഒക്കെ അലട്ടാതെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ ചെറിയ തുകകൾ സ്ഥിരമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അങ്ങനെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വിജയിച്ച വ്യക്തിയാണോ നമ്മൾ എന്നുള്ളത് നമ്മൾ തന്നെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം, 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമുക്ക്, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മൂവിയിലെ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണിത്. ജനിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് കൂടി നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ട് ആസ്വദിക്കാൻ പോകുന്നത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Yenenjil kodiyirukku.
0: Dalapathi Vijayude career le avasana chitram. Aaradhakar kaathirikkuna Jananayakan. Oppam Pooja Hegdeyum Mamita Baijuvum.
5: Anna. Nada.
6: One last dance.
5: Work it up. Pode. Last day. We're gonna be
0: kacheri. Talapati kacheri. Jananayagan. Vijayagaramai. Pradarshanam thudarunnu.
7: Distributed by Fars Film.
8: Hi, I'm Arjuna Shogan.
0: You're listening to
8: Radio Suno. Qatar's favorite radio. Radio Suno 91.7. Please get to go to Udam.

0: നോക്കണോ? പട്ടേ, അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
1: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ് ഡാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
2: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ് ഡാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
6: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
7: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
8: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
7: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
8: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
7: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Malabar Golden Diamonds Morning Sawari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM-ൽ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
6: മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു വിജയത്തിലാണോ അല്ലയോ, നമുക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
5: വഴിയില്ല,
6: ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു
5: അക്കൗണ്ടിലേക്ക് വന്ന മെസ്സേജ് നോക്കിയാൽ പോരെ.
6: അല്ല, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോ വ്യക്തികൾ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്, ചുറ്റുപാടുകൾ അനുസരിച്ച്. ചില ആളുകൾ ചില പ്രശ്നങ്ങളിലാണെങ്കിലും വളരെ കൃത്യമായി പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം.
5: അതായത് ഈ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്തായിരിക്കും നമ്മൾ അടിപതറി പോകുന്നത്.
6: അതെ അതെ അതെ.
5: പക്ഷെ അത് മുന്നേ കുറച്ച് കരുതി വെച്ചിരുന്നെങ്കിൽ,
6: അതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ തുകകളാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് അത് മാറ്റിവെക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസും, അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് നമ്മളുടെ അഭിപ്രായത്തിൽ ഒരു സാമ്പത്തികമായി വിജയിച്ച ഒരാൾ എന്ന് പറയുന്നത് വലിയ ശമ്പളമുള്ള ആളാണോ, അതോ വലിയ സേവിങ്സ് ഉള്ള ആളാണോ, കടങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണോ?
5: എനിക്ക് തോന്നുന്നത് കടങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ്
6: സമാധാനത്തിലിരിക്കുക
5: എന്നുള്ളതാണ്. അതെ, കാരണം കിട്ടുന്നത് കൊണ്ട് ജീവിക്കാനും ഉള്ളത് കൊണ്ട് ജീവിക്കാനും സാധിക്കുകയും കടം വാങ്ങാതെ, ഇതിപ്പോ കടം വാങ്ങാന്ന് പറഞ്ഞാല് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസയായിട്ട് തന്നെ കടം വാങ്ങണമെന്നില്ല. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കൊരു ബാധ്യത തന്നെയാണ്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. പക്ഷേ പറഞ്ഞാൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ,
5: അതിലും സാമ്പത്തികമായ കൃത്യമായ
6: പ്ലാനിങ്ങുള്ളവർക്ക് സാധിക്കും.
5: ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ
6: ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ഓക്കെ, ഇത് ഈ ഓരോ വ്യക്തി അനുസരിച്ചും ഓരോ വ്യക്തിയുടെ ചുറ്റുപാടുകൾ അനുസരിച്ചും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ചെറിയ ചെറിയ തുകകൾ പറ്റുന്നത്രോളം നമ്മൾ മാറ്റിവെക്കുക. പിന്നീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ എത്ര, ഞാൻ പറയണം, എത്ര തവണ നമ്മൾ സംസാരിച്ചാലും
5: തീരാത്തൊരു
6: വിഷയമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്.
5: 5000917 എന്ന നമ്പറിലേക്ക് ഇങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ കടമൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോവാന്ന് പറഞ്ഞാല് ആ ദിവസങ്ങൾ ഹാപ്പി ഡേയ്സ് ആണ്.
6: തീർച്ചയായിട്ടും അതാണ് നമ്മുടെ റിയൽ ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്നത്.
5: ഓക്കെ, ഹാപ്പി ഡേയ്സിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി. ഈ സവാരി നമ്മുടെ സവാരി.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: Jewelry purchase nulla 8 mega chadiyas idai teerkinu diamond jewelry purchase team bol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange app verum 0% deduction rate pinne ningal nadilike pogan plan cheyunnado ningalude jewelry purchases koodal labhagaramaku with up to 15% savings on imported jewelry from joy alukas and the gcc e offerugal august 8 vare maatram terms and conditions apply joy alukas world's favorite jeweler.
3: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
4: Lulu, where the world comes to shop.
5: Just feel നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ എഎംടിസി പ്രീമിയം ക്വിക്ക് സർവീസ് സാൽവാ റോഡ്. കോൾ 7765954.
6: Action.
7: Mone Dinesha, Adimohamana, Adimoham.
6: Horror.
8: Thanikyu Pogan, Anuvada Illya.
6: Or drama.
9: Ente Kudumbam, Ente Swargaraji.
6: Ishta genre edanengilum, ivide, ticket ready. Radio Suno Cinematic Universe. Matinee Mashup. Nyayar Mudal Vyadam Vare, Ucheki 2 Mani Mudal. Mashup.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
12: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 9 കഴിഞ്ഞ് 3 മിനിറ്റ്. ബുധനാഴ്ച ദിവസം ജൂലൈ 29 മോർണിംഗ് സവാരി കേട്ടു പോകുന്ന സമയമാണ്. ഇപ്പൊ എന്തായാലും പുതിയൊരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്.
6: തീർച്ചയായിട്ടും പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്കറിയാം
5: അല്ലെ, എല്ലാവരും ഒരുപാട് പേർക്ക് അത്
6: ഭയങ്കര
5: ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ്.
6: രക്തസാമ്പിൾ എടുക്കാതെ തന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച്, ഒരു AI അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഖത്തർ യൂണിവേഴ്സിറ്റി ആണ് അത് വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് വിരൽ കുത്തി അല്ലെങ്കിൽ അങ്ങനെ രക്തമെടുക്കുന്ന ഒരു പരമ്പരാഗത രീതികൾക്ക് ഒരു മികച്ച ബദൽ മാർഗം എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. ഗ്ലൂക്കോ വാച്ച് എന്നാണ് ഇതിന്റെ പേര്
5: കേട്ടോ.
6: അതെ, ആ ഒരു പേരിലാണ് അത് അവർ ആ ഒരു കാര്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവരുടെ ആരോഗ്യ മേഖലയിലുള്ള ഗവേഷണ പദ്ധതികൾ, കുറച്ച് നൂതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അങ്ങനെ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇങ്ങനെയൊരു ഉപകരണം അവർ വികസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്തായാലും വരും സമയങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചും ഒക്കെ ആ ഒരു സിസ്റ്റത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷക സംഘം. അപ്പൊ ഇനി വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ എല്ലാവർക്കും താങ്ങാനാകുന്ന ഒരു ഉൽപ്പന്നമായിട്ട് അത് വിപണിയിലൊക്കെ സമയങ്ങൾക്ക് ശേഷം അത് മാറ്റപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ ഒരു ഗവേഷക സംഘം അതിന്റെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
5: രക്തത്തിലെ ഗ്ലൂക്കോസ്,
6: അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും
5: ഷുഗർ
6: ഷുഗർ
5: ഇതിന്റെ ആദ്യ വിൽപ്പന ഞാൻ നടത്തു.
6: തീർച്ചയായിട്ടും നമുക്കൊരു വലിയ കൈയടി.
5: തീർച്ചയായിട്ടും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള എപ്പോഴും നമ്മുടെ ബ്ലഡിന്റെ സാമ്പിൾ എടുക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസും ഷുഗറും ഒക്കെ നോക്കുന്ന പല ഡിവൈസുകളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രേണിയിലേക്ക് ഖത്തർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഒരു ഡിവൈസ് കൂടി എത്തുന്നു എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അത് വിപണിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ
6: നമുക്ക് വായിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അതൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് വരട്ടെ. ഇവിടെ നമ്മൾ ഹൈഡൻ സീക്കോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പോവാണ്. സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കണ്ടുപിടിക്കും. അങ്ങനെ സിനിമ കണ്ടുപിടിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങളെ കാത്ത സമ്മാനമുണ്ട്. ഉന്മാദം മൂവി കാണാനുള്ള ടിക്കറ്റുകളാണ് ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്യുന്നത്.
5: ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഉന്മാദം കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു.
6: ഓക്കെ, ആദ്യത്തെ സൂചന ഡോക്ടർ റോയ് എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്.
5: ഡോക്ടർ റോയ്, സിനിമ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു.
6: അന്നാ സിനിമ അല്ല,
5: അതുകൊണ്ടാണ്
6: ഞാൻ അങ്ങനെ തന്നെ എടുക്കാന്ന് വിചാരിച്ചേ. ഓക്കെ, ഡോക്ടർ റോയ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. 2000 റിലീസായ സിനിമയാണ്.
5: 2000 റിലീസായ ചിത്രമാണ്.
6: ഓക്കെ, മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിദ്യാസാഗർ ആണ്.
5: വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കിൽ 2000 ഇറങ്ങിയ റോയ് എന്ന ഡോക്ടർ റോയ് എന്ന പ്രധാന കഥാപാത്രം ഉണ്ടായിരുന്ന ആ സിനിമ ഏതാണ്?
6: ഓക്കെ, നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ആ മൂവി അല്ല.
5: നിർണയമല്ല,
6: നിർണയമല്ല,
5: അത് നിർണയിക്കപ്പെട്ടിരിക്കുന്നു.
6: അതല്ല, മറ്റൊരു സിനിമയാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 4 അക്ഷരങ്ങൾ മാത്രം, മലയാളത്തിൽ എഴുതുമ്പോൾ 2 അക്ഷരങ്ങൾ ഉള്ള ഒരു മൂവിയാണിത്. ഓക്കെ
5: ഓക്കെ
6: ഫരീസാദ്, അതല്ല കേട്ടോ, ഉള്ളടക്കം അല്ല. അല്ല, അൻസൽ ഹബീബ് ട്രാഫിക് പറയുന്നു, ട്രാഫിക്കും അല്ല.
5: ട്രാഫിക്കൊക്കെ
6: ട്രാഫിക് അല്ല. ഇത് ഏത് ചിത്രമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കോളൂ. ഉന്മാദം മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.
5: 5000 0019 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
7: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: അടിപൊളി സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. ബുധനാഴ്ച ദിവസം ജൂലൈ 29-ാം തീയതി. ഇനി സദാ വീണ്ടും ഒരു മാസം കഴിയാൻ പോകും.
1: അയ്യോ ശരിയാണ്, ഒരു പിടുത്തവും കിട്ടുന്നില്ല.
0: ശരിക്കും പറഞ്ഞാല് മിന്നൽ മുരളിയില് ഈ മുരളി ഓടുന്ന സമയത്ത് ബിജുക്കുട്ടൻ ഒരു ഓട്ടർഷെല്ലിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കൂലേ.
1: അതെ, സെയിം സംഭവിച്ചേന്നുള്ളല്ലേ.
0: അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന പുതിയ മാസം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലെ വിനോദവും അല്ലെങ്കിൽ ഷോപ്പിംഗും ഒക്കെ ഒന്നിച്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നു. ഹലാ സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരാൻ പോവുകയാണ്. വിസിറ്റ് ഖത്തർ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സമ്മർ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 1 മുതൽ 31-ാം തീയതി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ഉത്സവം തന്നെ എന്ന് നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. ഭ്രമിക്ക ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറന്റുകളും ഒക്കെ തന്നെ ഇതിൽ അണിനിരക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ആകർഷകമായിട്ടുള്ള പ്രൊമോഷനുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒരു സവിശേഷതയാണ്. നമ്മുടെ പ്ലാസ് വെന്തം, ദോഹ ഫെസ്റ്റിവൽ സിറ്റി, മാൾ ഓഫ് ഖത്തർ, വില്ലാജിയോ, സിറ്റി സെന്റർ, ലാൻഡ്മാർക്ക്, ദോഹ മോൾ, വെസ്റ്റ് വോക്ക്, ജുവാൻ, ഹയാത് പ്ലാസ, അൽഹസൻ തുടങ്ങി നമ്മുടെ രാജ്യത്തെ പ്രമുഖ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ഒരു ആഘോഷത്തില് പങ്കാളികളാകുന്നുണ്ട്.
0: ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാല്, ഇപ്പൊ ഒരു വെക്കേഷൻ ടൈം ആണല്ലോ, ആളുകൾ വെക്കേഷന് പോകുന്നത്, ഒരു പരിധിവരെ കുറച്ച് ഒരു ഭാഗം കുറവുണ്ട് എന്നുള്ളതാണ്. വെക്കേഷൻ പ്രത്യേക ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും വെക്കേഷൻ വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ട് ഇരിക്കുന്ന എനിക്ക് പലരെ എനിക്കറിയാം. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മോൾ ആക്ടിവിറ്റീസിന് ഈ സമ്മറില് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫാമിലീസും എല്ലാവരും മോളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടുമിക്ക മോളുകളും ഒരുപാട് ഇവന്റുകളും പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഇനി വരും സമയങ്ങളിൽ പറഞ്ഞ ആഘോഷങ്ങളുടെ സമയത്തിലേക്ക് പതുക്കെ നമ്മൾ എത്താനും പോവുകയാണല്ലോ. എനിക്കൊന്ന് ഓണത്തിന്റെ ഒക്കെ സെലിബ്രേഷൻസ് ഓൾറെഡി
0: സ്റ്റാർട്ട്
1: ചെയ്തു. കാരണം പല പേജുകളിലാണെങ്കിലും
0: റെസ്റ്റോറന്റുകളൊക്കെ
1: സ്റ്റാർട്ട് ചെയ്തു.
0: സദ്യ പരിചയപ്പെടുത്തിക്കൊണ്ട് സദ്യ ഇന്നതായിരിക്കും.
1: നമ്മുടെ ചിങ്ങമാസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ പതുക്കെ തുടങ്ങി വരിക. പക്ഷെ അതിനൊക്കെ വളരെ വളരെ മുൻപേ ഇപ്പൊ ജൂലൈ 29-ാവുന്ന സമയത്ത് തന്നെ അതിന്റെ എന്താ പറയാ, എല്ലാവരും സദ്യകൾ ഇത്ര റിയാലിന് കിട്ടും അല്ലെങ്കിൽ ഇത്ര സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
0: അതുപോലെ തന്നെ ഡ്രസ്സിന്റെ മേഖലയിലാണെങ്കിലും ശരി, പുതിയ പേജുകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ ഇത്തവണ നേരത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓണം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന
0: ലേ ബിജിഎം. ഓണം എന്ന് പറഞ്ഞാ
1: ഇതാണ്
0: റീൽസ് ഭരിക്കാൻ ഈ പാട്ട് വേണം.
1: ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതാണ് ഉള്ളതല്ലേ? ഓണം മൂടി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇത് എപ്പോഴും ഉണ്ട്.

0: സഫാരിയൊന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
1: സഫാരി ഹൈപ്പർ മാർക്കറ്റ് ഇസ്ദാൻ മോൾ അൽഗറാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
2: Safari, world-class shopping experience. Doha, Qatar.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: നമ്മൾ തമ്മിൽ മൂവിയിലെ പാട്ടാണ് കേട്ടത്. പാട്ട് തുടങ്ങിയത് ജൂണിലെ നിലാമഴയാണെങ്കിലും ഇപ്പോഴേ ജൂലൈയിലെ നല്ല മഴ ആസ്വദിക്കാൻ നാട്ടിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി.
1: പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്നും നാളെയും നമുക്ക് മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഇന്നും നാളെയുമാണ് ആ ഒരു കാര്യം പ്രതീക്ഷ നമുക്കുള്ളത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതീക്ഷകളോടുകൂടി നമ്മൾ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മാസ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു മാസ്റ്ററിന്റെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അത് ഗംഭീരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് നിങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ വാഹനങ്ങളുടെ എൻജിൻ ഓയിൽ മാറ്റുന്ന സമയം, ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ നോക്കും, അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുക ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണോ എന്നുള്ളത് നമ്മൾ എന്തായാലും നോക്കും. അപ്പൊ എന്തായാലും സൽവാർ റോട്ടിലുള്ള വാൽവലിന്റെ AMTC പ്രീമിയം കിക്ക് സർവീസിലേക്ക് എത്തിയാല് ഓരോ സർവീസും എക്സ്പെർട്ട് മാത്രമായിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അതിലൂടെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സും പ്രീമിയം ഫിൽറ്റേഴ്സും, അതുപോലെ തന്നെ അവിടെ വേറൊരു സംവിധാനം ഉള്ളത് തന്നെ വെച്ചാൽ ഒരു ഡിജിറ്റൽ പാസ്പോർട്ട് സംവിധാനമുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഇതെല്ലാം അവിടേക്ക് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ANPR ടെക്നോളജിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, ആ ഒരു ഡിജിറ്റൽ കാർ പാസ്പോർട്ട്
1: എന്ന് പറയുന്ന സംഭവം. അതെന്തായാലും കൊള്ളാം.
0: ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവിടുത്തെ സർവീസ് സെന്ററിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്പർ നമ്മൾ പറയാം, 777-65-5954 777-65-5954.
1: ഓക്കെ, ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഇപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ചോദിച്ചാൽ നമ്മൾ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ.
0: ഓക്കെ, 2000 ഇറങ്ങിയ ഒരു സിനിമ, ഡോക്ടർ റോയ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഓക്കെ, പിന്നീട്
1: വിദ്യാസാഗർ ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 4 അക്ഷരമാണ്, 4 അക്ഷരമല്ല കേട്ടോ ഫരീസ, അത് എനിക്ക് മെസ്സേജ്, 4 അക്ഷരമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 അക്ഷരം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഓക്കെ, മലയാളത്തിൽ 2 അക്ഷരം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതാണ് നിർണയമല്ല, എല്ലാവരും നിർണയത്തിന്റെ വഴി
0: പോയിട്ടുണ്ട്,
1: നിർണയത്തിലേക്ക് പോകും. പക്ഷെ നിർണയമല്ല റൈറ്റ് ആൻസർ, മറ്റൊരു സിനിമയാണ്,
0: ഒരു ഇംഗ്ലീഷ് വാക്കാണ്,
1: ആ ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് സിനിമയുടെ പേര്. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ, ശ്രമിച്ചിട്ട് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000-00917 എന്ന നമ്പറിലേക്ക്.
2: Off the arm. In the art of Podumakulanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അതുമാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
7: അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹാഷിം ഇബ്രാഹിം, ലിജോ ജോസഫ്, ഫിഫ്തി ഹാറുദ്ദീൻ, പിന്നെ അതുപോലെ തന്നെ ആഷുദിന്റെ മെസ്സേജ് ഉണ്ട്. അമീൻ റൈറ്റ് ഹാൻഡ്സ് ആണ്. ധനീഷ്, ആൽബിൻ മാത്യു, നസീം ഇപ്പൊ കൺഫേംഡ്. അതായത് കറക്റ്റാണ്.
6: ഓക്കെ, വിഷ്ണുവിന്റെ ഉത്തരവുണ്ട്, ഷായുടെ മെസ്സേജ് ഉണ്ട്. തമ്പു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് നിർണയമാണ് അയച്ചിട്ട് ഇതെല്ലാം സിനിമ. അനസിന്റെ ശരിയായ ഉത്തരവുണ്ട്. യാഷ്, അതുപോലെ തന്നെ സാബു നിസാറിന്റെ മെസ്സേജ് ഉണ്ട്. ഡോക്ടർ
8: റബീബയുടെ
6: മെസ്സേജ് ഉണ്ട്. പ്രവീൺ കുമാറിന്റെ മെസ്സേജ് ഉണ്ട്. ഒമർ ബുർഷ, അൻസൽ, ഷാഹിദ്, സജീർ, സനൽ മോഹൻ, അനീസ്, ഹനോക്ക്, അഫ്നാസ്, ഓക്കെ, ഫാസില്, അക്കു, തോമസ്, ഇവരുടെയൊക്കെ മെസ്സേജ് എത്തി നിൽക്കുക. അജീഷ് കൊട്ടാരക്കര, ആഷിക്ക്, ഷാനിബ്,
7: അൻഫാൽ, ജസ്റ്റേച്ചി, ഫരീസാദ്, പ്രഭു മാടമ്പിക്കാട്ടിൽ, അങ്ങനെ എല്ലാരും ബിനോയുടെ മെസ്സേജ്, അങ്ങനെ എല്ലാരും റൈറ്റ് ആയിട്ട് തന്നെ.
6: തെറ്റിയൊരു പിന്നീട് ശരിയാക്കി അയച്ചിട്ടുണ്ട്.
7: അതെ, ഞാൻ അതിനിടയിൽ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്.
6: അത് മൊത്തത്തിൽ
7: കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും പറഞ്ഞ പോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡ്രീംസ്
6: എന്ന
7: മൂവിയാണ്. മണിമുറ്റത്താവണിപ്പന്തൽ എന്നുള്ള പാട്ടൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം കൂടിയാണ്. അതാണ് ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങൾ നമുക്കറിയാം. കോമൺവെൽത്ത് ഗെയിംസിന്റെ സന്തോഷങ്ങൾ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പല ടീമുകൾ ഇപ്പം ഫുട്ബോൾ റിലേറ്റഡ് നോക്കുവാണെങ്കിൽ പല ടീമുകളുടെയും കോച്ചുമാര് മാറുന്നു. പുതിയ കോച്ച്, മുഖ്യപരിശീലകർ മാറി വന്നുകൊണ്ടിരിക്കുന്നു.
6: ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഫ്രഞ്ച് ടീമിന്റെ കോച്ചായിട്ട് സിദാൻ.
7: അതെ അതെ, അപ്പൊ അദ്ദേഹം ചുമതലയേൽക്കുന്നു. അപ്പൊ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ വികാരഭരിതനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള
6: ഒരു
7: കാത്തിരിപ്പും സ്വപ്നവും ഒക്കെ ആയിരുന്നു ഫ്രാൻസ് ടീമിനെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തിന്റെ ഫലം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം 4 വർഷങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിൽ അദ്ദേഹം ഫ്രാൻസ് ടീമിനെ
6: പടനയിക്കുന്നത്
7: നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
6: ഓക്കെ, കരഞ്ഞുകൊണ്ട് മൈതാനം വിട്ടൊരു താരമാണ് അദ്ദേഹം.
7: അതെ,
6: അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഫ്രാൻസ് ആരാധകരും ആഘോഷമാക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിനും വലിയ ആരാധക വൃന്ദമുള്ളതാണ്.
7: പിന്നെ തീർച്ചയായിട്ടും എത്രയോ കാലങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം ആ ഒരു ഫൈനൽ മാച്ച് ഒന്നും ആരും മറക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനിയും അദ്ദേഹം എന്താ പറയാ ടീമിനെ അടുത്ത വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാനായിട്ടുള്ളത്.
6: ഓക്കെ, ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. ബുധനാഴ്ച ദിവസം ജൂലൈ 29 ഈ ദിവസം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ചൊരു ദിവസമായി മാറട്ടെ.
7: അതെ,
6: ടാറ്റാ,
7: ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Da kundri nokkalo. Da patte. Adu kaanan njan ende sondam carl varum. Njan ende sondam carl varum.
5: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
6: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
7: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
9: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
10: Terms and conditions apply. Joy Alukas, world's favorite jeweler.
11: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
12: You're listening to
13: Leon, Radio Suno 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കെട്ടിട നിർമ്മാണങ്ങളുടെ മാലിന്യ സംസ്കരണത്തിലും പുനരുപയോഗത്തിലും മികച്ച നേട്ടവുമായി ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ 2022 മുതൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ദശലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ് അഷ്ഗാൽ വിജയകരമായി പുനരുപയോഗിച്ചത്. രക്തസാമ്പിൾ എടുക്കാതെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ സഹായിക്കുന്ന AI അധിഷ്ഠിത സ്മാർട്ട് വാച്ച് വികസിപ്പിച്ച് ഖത്തർ യൂണിവേഴ്സിറ്റി. പരമ്പരാഗത രീതികൾക്ക് മികച്ചൊരു ബദലായാണ് ഈ വാച്ച് എത്തിയിരിക്കുന്നത്. ഗ്ലൂക്കോ വാച്ച് എന്നാണ് പേര്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനുമായി പർപ്പിൾ സാറ്റർഡേ 2026 രണ്ടാം എഡിഷൻ രാജ്യത്തുടനീളം വിവിധ പരിപാടികളോടുകൂടി തുടരുന്നു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങൾ കൂടുതൽ ഭിന്നശേഷി സൌഹൃദ ഇടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയും വിസിറ്റ് ഖത്തർ, സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. ഖത്തറിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. ഖത്തറിൽ ഹലാ സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് August 1 തുടക്കം കുറിക്കും. ഹലാ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കുന്ന മേളയിൽ ഖത്തറിലെ പ്രമുഖ ഷോപ്പിംഗ് മാളുകളും ടേസ്റ്റ് ഓഫ് ഖത്തർ ശൃംഖലയിലെ മികച്ച റെസ്റ്റോറന്റുകളും അണിനിരക്കും. താമസക്കാർക്കും സന്ദർശകർക്കുമായി സവിശേഷമായ ഓഫറുകളും ഫെസ്റ്റിവലിൽ ഒരുക്കുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ 10,000 meter ഓട്ടത്തിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ സ്വന്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും ഇതോടെ ഗുൽവീർ സ്വന്തം പേരിൽ കുറിച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 80°C, കുറഞ്ഞ താപനില 41°C.
2: Weather report powered by Qatar Meteorology Department. This is home delivery only on Radio Suno 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം ദാ 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം മോർണിംഗ് ഡ്രൈവ് നല്ലപോലെ ആകട്ടെ. അതായത് നല്ല വെയിലുണ്ട് ഈ ഒരു സമയത്ത്, ഒരു രീതിയിലും ക്ഷീണം തോന്നാത്ത ഒരു ഡ്രൈവ് തന്നെ ആകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അതായത് എൻ്റെ ഒരു ഡേ തുടങ്ങുകയാണ്. കുറച്ച് മുൻപ് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അപ്പണി നിസയും പോയി. പക്ഷേ എനിക്കിനി വേറെ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നേക്കാണ്. പക്ഷേ പുറത്ത് ചൂട് കൊണ്ടിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഓഹ് ക്ഷീണവും പിടിക്കുന്നുണ്ട്. എന്താണല്ലേ, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ജൂലൈ മാസം കഴിയാറായി. അതായത് ഇന്ന് 29-ാം തീയതി ആയി. ഇനി ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഓണത്തിൽ പെട്ടെന്ന് ഷടയിൽ നിന്ന് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തണുപ്പ് വരണേന്ന് പ്രാർത്ഥിച്ചിരിക്കാനാണ് നമ്മുടെ ഒക്കെ തന്നെ ഒരു ഒരു വിചാരം. ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് തണുപ്പ് എത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ തോന്നുക, ഈ ചൂട് കിട്ടുമ്പോൾ അല്ലേ. നല്ല തണുത്ത വെള്ളം കുടിക്കാനും തോന്നും അതുപോലെ തന്നെ. പക്ഷെ കുടിക്കുന്ന സമയത്ത് ഓർക്കുക, പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ട് കമത്തരുത്, പതിയെ കുടിക്കുക. കുറച്ചൊക്കെ തണുപ്പ് കുറഞ്ഞിട്ടുള്ളതൊക്കെ കുടിക്കുക. വലിയ തണുപ്പുള്ളതൊക്കെ കുടിച്ച് ഐസൊക്കെ എടുത്ത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ സീനാകും. അപ്പോൾ ഹെൽത്തൊക്കെ നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എനിക്കും മെസ്സേജ് അയക്കുക. ഇന്നത്തെ മെയിൻ അജണ്ട എന്താണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വല്ലമീൻ്റെ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മെയിൻ അജണ്ട, അതായത് ഇന്ന് എനിക്ക് ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ട് അഷ്ടമി, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സ്ഥലത്ത് എത്താനുണ്ട്, ഇന്ന് എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിച്ചിരുന്നൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ. മെസ്സേജ് മീ റൈറ്റ് നൗ 500-00917 ലേക്ക്. നമ്മളുടെ ഇന്നത്തെ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നു.

0: 91.7 FM, Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇന്ന് ലിപ്സ്റ്റിക് ഡേ ആണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ലിപ്സ്റ്റിക് ഭ്രാന്തിമാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ എന്ത് എവിടെ പോണോ എങ്ങനെയാണോ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാണ്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയിലേക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഭാവനയുടെ മുഖം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവന എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയാറുണ്ട്, ഭാവനയുടെ ഫ്രണ്ട്സും പറയാറുണ്ട്, നടി ഭാവന കേട്ടോ, ദാറ്റ് ഷി ഹാസ് എ ലോട്ട് ഓഫ് കളക്ഷൻ. എന്നിട്ട് ലിപ്സ്റ്റിക് ഇടാണ്ട് ലൈക്ക് പുറത്തേക്ക് ഇറങ്ങില്ല, ലൈക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യില്ല, അങ്ങനത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഒരു ഭ്രാന്തിയാണെന്ന്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എനിക്കറിയില്ല ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ചേട്ടന്മാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ പെങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരോ ഒക്കെ തന്നെ ഭയങ്കര ലിപ്സ്റ്റിക് അഡിക്ട്സ് ആയിരിക്കും. ലിപ്സ്റ്റിക് ഇടാണ്ട് പുറത്തേക്ക് ഒരു ഫോട്ടോയ്ക്ക് പോലും നിൽക്കില്ല എന്നുള്ളതാണ്. എനിക്ക് ആ പ്രശ്നമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. ബട്ട് അങ്ങനെയുള്ളത് ഓഫ് കോഴ്സ് അതൊക്കെ ഓരോ ആൾക്കാരുടെ കോൺഫിഡൻസ് അല്ലേ, അപ്പോൾ അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ്. സോ ദിസ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കണ്ടുപിടിക്കുക, ലിപ്സ്റ്റിക് കറക്റ്റായിട്ട് മുഖത്തിന് ചേർന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. അതിനിടയിൽ ഇവരിതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നത് അതിനും കൊടുക്കണം ഒരു ഹാറ്റ്സ് ഓഫ്. എന്തായാലും ലിപ്സ്റ്റിക് ക്രേസി ഫാൻസിന് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ലിപ്സ്റ്റിക് ഡേ ആയിരുന്നു എന്ന് അറിയായിരുന്നോ? ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ചേച്ചിമാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ലിപ്സ്റ്റിക് ഉണ്ട്, എനിക്കൊരു ഫോട്ടോ അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക എത്രണ്ണം ഉണ്ടെന്നുള്ളത്. എനിക്കൊന്ന് അറിയാനാ, ഞാൻ എൻ്റെ തന്നെ ഒന്ന് എണ്ണി എടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ എത്രണ്ണം ഉണ്ടെന്ന് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ് കേട്ടോ. എത്ര ഒരു ബിഗ്ഗസ്റ്റ് കളക്ഷൻ എത്ര വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ല ചേട്ടന്മാർക്ക് നിങ്ങളുടെ വൈഫിൻ്റെ കയ്യിൽ എത്രണ്ണം ഉണ്ടെന്ന് അറിയാന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയച്ചോ 5000097-ലേക്ക്. ഇനി എന്തായാലും നമുക്ക് നേരെ ജനതായകളിലെ തലപതി കച്ചേരി സോങ്ങിലേക്ക് പോകാം. അത് ചോദിച്ചുകൊണ്ട് ഗണേഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോ ഹിയർ ഇറ്റ് ഈസ്. എന്തായാലും സോങ് കേട്ടിരുന്നോളൂ, കേട്ടോണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 93.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ഞാൻ മാല പാർവതി.
5: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ചന്ദ്രുവിന്റെ മെസ്സേജ് ഞാൻ കണ്ടല്ലോ. ജസീനയുടെ മെസ്സേജ് കണ്ടു. ഡ്രീംസിലെ സോങ് കേട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. യെസ് അഫ്കോഴ്സ്, അതിനിടയിൽ ഗണേഷിന്റെ മെസ്സേജൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് നേരെ നല്ല ചൂടുള്ള ഫിഷ് കറിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അതിന്റെ കൂടെ കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിച്ചാലോ. രാവിലെ തന്നെ എന്തിനാണ് ഈ ഫിഷ് കറിയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേസില്, അതായത് അങ്ങ് സ്പേസില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറിയും അതുപോലെ തന്നെ ആലു പൊറോട്ടയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്തായാലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയം നടക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം ആലു പൊറോട്ട. ഓക്കെ ഫൈൻ, കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്. പക്ഷേ ഈ ഫിഷ് കറി എങ്ങനെ അവിടെ കൊണ്ടുപോകും? കാരണം ബഹിരാകാശത്ത് ഈ പറഞ്ഞ പോലെ ഫിഷ് കറി എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പോൾ ഈ സ്പേസ് ട്രാവലിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും ഇപ്പം ഭയങ്കരമായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നൊരു സമയം തന്നെയാണ്. സോ ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ആസ്ട്രോനേറ്റ്സ് ഒക്കെ തന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കാനായിട്ട് കൊണ്ടുപോകലോ. അതിൽ ഇന്ത്യൻ ആസ്ട്രോനേറ്റ് ആയിട്ടുള്ള സുബാൻഷു ശുക്ല ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതൊരു പോഡ്കാസ്റ്ററിൻ്റെ അടുത്താണ് പറഞ്ഞത്, അദ്ദേഹം കൊണ്ടുപോയ ഡിഷസ്. അപ്പോൾ ഈ ഡിഷസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുഡ് മെന്യു ഉണ്ടാകും സ്പേസ് മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഡിഷസ് അതിനകത്ത് ഒരുപാട് ഇങ്ങനെ ഇൻക്ലൂഡഡ് ആയിരിക്കും, അതായത് കിച്ചടി, പുലാവ് അങ്ങനെയൊക്കെ തന്നെ കുറച്ചധികം ഡിഷസ് ഉണ്ടാവും. പക്ഷേ മൂന്ന് ഡിഷസ് മാത്രമാണ് ഫൈനലി സർട്ടിഫൈ ചെയ്യുള്ളൂ എയർ ട്രാവലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ചെക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ മൂന്ന് ഡിഷസ് ഏതാണെന്ന് അവർ കണ്ടുപിടിക്കുക. സോ ത്രീ ഡിഷസ് സുബാൻഷു ശുക്ല സ്പേസിലേക്ക് എടുത്തതിൽ 9 വേറെ ഈ പറഞ്ഞ പോലെ ഡിഷസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറേ ഇങ്ങനെ ലിസ്റ്റ് വരുമല്ലോ, ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഇവർ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. സോ ആ ലിസ്റ്റിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുകയായിരുന്നു. അതായത് ഒന്ന് ക്യാരറ്റ് ഹൽവ, ഒന്ന് മൂംഗ് ദാൽ ഹൽവ, ഒന്ന് അമ്രാസ്. അമ്രാസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മാങ്ങയുടെ പൾപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് മൂന്ന് ഒരു ഹാർഷ് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഈ സ്വീറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ. ആൻഡ് അല്ലാതെ കുറച്ച് അധികം ഡിഷസ് പറയുന്നുണ്ട്, അതായത് 9 വേറെ ഡെയ്സി ഡിഷസും ശുക്ല പറയുന്നുണ്ട് മെനുവിലുള്ളത്. റവ് ഹൽവ, വെജിറ്റബിൾ പുലാവ്, സോൾട്ട് ഫ്ലോർ, ആലു പൊറോട്ട, സമൂസ, ആലു ചോളി, ദാൽ കിച്ചടി, ഇഡ്ലി, ഫിഷ് കറി. ഇന്ത്യൻ ഫുഡ് ഇൻ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കറി എന്നുള്ള രീതിയിൽ ഈ ഫിഷ് കറി മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ തന്നെ സത്യത്തിലൊന്ന് ഞെട്ടിപ്പോയിട്ടോ. കാരണം ബാക്കി എല്ലാ സാധനവും, ആലു ചോലെ, ദാൽ കിച്ചടി, ഇഡ്ലി, പൊറോട്ട, സമോസ ഇതൊക്കെ തന്നെ കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ കുറച്ചും കൂടി ലിക്വിഡായിട്ട് അതും കുറേയും കൂടി ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബേസിക് ഒരു ടേസ്റ്റ് ബഡ്സിലുള്ളൊരു സാധനമാണ് ഈ ഫിഷ് കറി. പക്ഷെ ആ ഫിഷ് കറി കൂടുതലും ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഒന്നും അധികം അങ്ങനെ ഫിഷ് കറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഫിഷ് കറി ആ ഒരു ലിസ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ, സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കുട്ടിരാമ. എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ലിസ്റ്റിൽ ഉണ്ടാവുമോ? കുറേ അധികം സ്വീറ്റ്സും കാര്യങ്ങളും ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും കൊണ്ടുപോകുന്ന ഫുഡിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് സംസാരിക്കാം. ഓക്കെ, അതായത് ഇപ്പം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചില ആൾക്കാർ ഫുഡ് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാറുണ്ട് ഫ്ലൈറ്റിലാണെങ്കിൽ പോലും. ചില ആൾക്കാരൊക്കെ ട്രെയിൻ ട്രാവലിൻ്റെ സമയത്ത് ഫുഡ് പാക്ക് ചെയ്ത് ഇറങ്ങും. ലോങ് ട്രാവൽ എപ്പോഴുണ്ടോ, വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിരം സ്വഭാവം നമുക്ക് ബേസിക്കലി മലയാളികൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇതേപോലെ ട്രാവലിന് വേണ്ടിയിട്ട്, അതിപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാവാം, കോളേജിൽ പഠിക്കുമ്പോഴാവാം, ഈവൻ അത് കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴാവാം, ഈവൻ ഇപ്പോൾ പോലും യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ലോങ് ട്രാവലിൽ ക്യാരി ചെയ്യുന്ന ഫുഡ് ഐറ്റം എന്താണ്? അപ്പൊ അതെന്താണെന്നുണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറയുക 444-444-917 ലേക്ക്, മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി 5000-917 ലേക്ക് കേട്ടോ. എന്താണ് നിങ്ങളുടെ ആ ഒരു പൊതിയിലുള്ളതെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ, നിങ്ങളുടെ മെനുവിൽ എന്താണുള്ളതെന്ന് നോക്കട്ടെ. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000-917 ആൻഡ് മെസ്സേജ് ചെയ്യുന്നതിന്റെ കൂടെ വിളിക്കാം 444-917.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടവിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു യാത്രയിൽ ഞാൻ യാത്രയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അങ്ങ് സ്പേസിൽ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഓരോ സ്പേസ് ഡിന്നർ ടേബിളിൽ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ആ ഒരു മെനുവിലുണ്ടായിരുന്ന സംഭവങ്ങൾ, അതായത് സുബാൻഷു ശുക്ല ക്യാരി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മെനുവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ്. ക്യാരറ്റ് ഹൽവ, മൂംഗ് ദാൽ, അതിനോടൊപ്പം തന്നെ നമ്മുടെ പുലാവ് ആൻഡ് സമൂസ, ആലു പൊറോട്ട, ഇതിൻ്റെയൊക്കെ കൂടെ ഫിഷ് കറി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം. സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ട്രെയിനിലുള്ള യാത്രയാവാം, ബസ്സിലുള്ള യാത്രയാവാം, എന്തുമാവാം, കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു ഫ്ലൈറ്റ് കയറി പ്രവാസ ലോകത്തേക്ക് വരുന്ന സമയത്തൊക്കെ തന്നെ വീട്ടിൽ നിന്നും ചിലപ്പോൾ ഉമ്മമാരായിരിക്കും ആദ്യം തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊതി ഇങ്ങനെ കെട്ടി കയ്യിൽ തന്നു വിടുക. ഇത് പോകുന്ന വഴിയിൽ വിശക്കുമ്പോൾ കഴിക്കിട്ടോ എന്ന് പറഞ്ഞു. അത് അപ്പം നമുക്ക് ചിലപ്പോൾ വേണ്ടാന്ന് തോന്നിയാലും ആ വിശന്നിരിക്കുമ്പോൾ അതങ്ങോട്ട് തുറന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ഓഹ്, അത് പറയാൻ വാക്കുകളില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിനിടയിൽ അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ബ്രെഡ് ജാം സ്നാക്ക് ടീ. അത് കൊള്ളാം, അത് ശരിയാട്ടോ, അത് ഏതൊരു യാത്രയിലും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ അടുത്തൊരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ചെമ്മീൻ ബിരിയാണി എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഉമ്മ എനിക്ക് തന്നു വിടാറുണ്ടായിരുന്നു. ആൻഡ് അതിനോടൊപ്പം സ്നാക്സ് എന്ന് പറയുമ്പോൾ ഈ കട്ട്ലറ്റും അതൊക്കെയാണ് ആൾ ഉദ്ദേശിച്ചത്. പിന്നെ കല്ലുമ്മക്കായ് ഫ്രൈ, കല്ലുമ്മക്കായ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും അതിങ്ങനെ പൊരിച്ചിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ, അത് ഇങ്ങോട്ടേക്കും കൊണ്ടുവരുമല്ലോ ഒരുപാട് പേര്. പക്ഷേ അതിപ്പോൾ യാത്രയിലൊക്കെ പോകാൻ നേരത്ത് വേണമെങ്കിൽ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ സ്നാക്സ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് വേണമെങ്കിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഉമ്മമാർ അതുപോലെ പാക്ക് ചെയ്ത് തന്നിട്ടുള്ള ലോങ് ഡ്രൈവിന് അല്ലെങ്കിൽ ഒരു ജേണിക്ക് ഒരു ട്രാവലിന് പോകാൻ നേരത്ത് പാക്ക് ചെയ്ത് തന്നിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കൂ 5000997. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ എന്താ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ലോങ് ജേണിക്ക് വേണ്ടിയിട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടേക്കുള്ള ലോങ് ജേണി ആണെന്നുണ്ടെങ്കിൽ അത് അത്ര ലോങ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കയ്യിൽ കുറച്ച് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ സ്നാക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. പക്ഷെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ് ജേണിക്ക് ഞാൻ എപ്പോഴും പോകുന്ന വഴിയിലൊക്കെ നിർത്തി എന്തായാലും കഴിക്കാൻ പറ്റും. അതല്ലാതെ കുറച്ച് ഈ ബനാന ചിപ്സ്, അതുപോലെ ചക്കവറ്റൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കും. കാരണം എങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ പെട്ടുപോടലോ ചോദിച്ചു. പിന്നെ ആൽമൻസ്, അതും കയ്യിലെടുത്ത് വയ്ക്കാറുണ്ട്. അല്ലാതെ തന്ന് വിട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതാ ഇവിടെ അടുത്ത ആളുടെ മെസ്സേജൊക്കെ വരുന്നുണ്ടല്ലോ. തക്കാളി ചട്നി, ഓംലെറ്റ്, ചോറ് ഉമ്മ തന്ന് വിടാറുണ്ടെന്ന് പറഞ്ഞിട്ട് അഷ്റഫിൻ്റെ മെസ്സേജാണ്, അഷ്റഫ് ആംദിയുടെ മെസ്സേജ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതേപോലെ ഉമ്മമാർ തന്നു വിട്ടിട്ടുള്ള ആ പൊതി എന്താണെന്നൊന്ന് ആലോചിച്ചിട്ട് അതിലുണ്ടിൽ ഉള്ളിലുള്ള ആ ഒരു ഫുഡ് ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ 5000997.

This is home delivery only on Radio Sunoh 91.7.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്, അത് പറഞ്ഞപ്പോഴേക്കും 8 മിനിറ്റ് ആയി. എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ അഷ്ടമിയാണ് ഉള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഹോം ഡെലിവറിയിൽ നമ്മളിങ്ങനെ ഉമ്മമാര് തന്നുവിടുന്ന, ട്രാവൽ സമയത്ത് തന്നുവിടുന്ന ആ ഒരു പൊതിക്കെട്ടിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ പൊതിയെ കുറിച്ചിട്ട്, ചെറിയ ഒരു ഫുഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ തക്കാളി ചട്നിയും ഓംലെറ്റും ചോറും ഉമ്മ തന്നു വിടാറുള്ളത് പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോഴേക്കും അടുത്ത ആള് ചപ്പാത്തി ടൊമാറ്റോ റോസ്റ്റ്, അത് കൊള്ളാലോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അടുത്തത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എസ് കെ ആദി, ഓക്കെ, ലെമൺ സാദം ആൻഡ് ഊർക്കായി. ലെമൺ സാദം ആൻഡ് ഊർക്കായി ബേസിക്കലി ഇത് ലെമണിൻ്റെ ഇത് നമ്മൾ ചോറുണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഇതും, അതിൻ്റെ കൂടെ നല്ല ഊർക്കായി മീൻസ് ഇത് അച്ചാർ. ഓക്കെ, ഈ അച്ചാർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഇങ്ങനത്തെ ഉള്ള ട്രാവലിൻ്റെയൊക്കെ സമയത്ത്. നമുക്ക് കുറച്ച് ചോറും എന്തെങ്കിലും ഒരു സാധനവും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ അച്ചാർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനും പറ്റുന്നത് കൊണ്ട് തന്നെ ചിലപ്പം ഒരുപാട് പേരൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് അധികം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാ ചിക്കൻ ബിരിയാണി. ഓഹാ, ഭയങ്കര എന്താ പറയുക, ഇതാണല്ലോ സെറ്റാണല്ലോ ചിക്കൻ ബിരിയാണിയൊക്കെ. അടുത്തത് ചോറും മുട്ട പൊരിച്ചതും അച്ചാറും തോരനും. അത് ശരിയാണ്, അതും ഭയങ്കര സിമ്പിൾ ആൻഡ് ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് അധികം സാധനങ്ങൾ ഇങ്ങനെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പേസിലേക്ക് പോയപ്പോൾ കൊണ്ടുപോകുന്നതിൽ ഫിഷ് കറി ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതിൽ നിന്നാണ് നമ്മൾ ഇത്രയും സാധനങ്ങളിലേക്ക് എത്തിയത്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരാൾ പോലും ഇതുവരെയും ഒരു ഫിഷ് കറി പറഞ്ഞിട്ടില്ല. അത് കാണുമ്പോൾ ഒരു സന്തോഷം, എന്താണെന്ന് അറിയില്ല. എനിവേ, നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല, അങ്ങ് സ്പേസിലേക്ക് പോകുന്നവർ വിട്ടിട്ടില്ല കേട്ടോ ഫിഷ് കറി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതുകൂടി ഓർമ്മയിൽ വെച്ചേക്കാം. ഇപ്പോൾ ഇതായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ട്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: ചെന്നൈ ബീറ്റ്സ്.
9: Of the hour. In the art of Podumakulanda.

പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയം 11:22 നല്ല സമയമാണ്, 11:22. ആൻഡ് ഈ ഒരു ടൈമില് നമ്മളിങ്ങനെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ആഹാ ഫിഷ് കറിക്ക് പകരം ചിക്കൻ ചുക്ക കൊണ്ടുപോകാം. ആ അത് ശരിയാട്ടോ, കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ കറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പില്ലാവുന്നു വിചാരിക്കണ്ടല്ലോ അല്ലെ. എന്തായാലും ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ അടുത്ത ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷനും കൂടി നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണെങ്കിലും സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴോ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ചൂടോടെ ഭക്ഷണം കൊണ്ടൊന്ന് മുൻപിൽ വെച്ച് തരുമായിരുന്നു വീട്ടിലുള്ളപ്പോൾ, വീട്ടിലെ ഉമ്മമാരാണെങ്കിലും ഒക്കെ തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈവൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ പോലും എടുത്ത് വീണ്ടും വീണ്ടും മൈക്രോവേവ് ചെയ്ത് കഴിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡും കാര്യങ്ങളും മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോവേവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം കുറച്ചും കൂടി നല്ലതാക്കാനും അതിൻ്റെ കൂടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് നല്ലപോലെ സേഫായിട്ട് കഴിക്കാനും പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചില മിസ്റ്റേക്സുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് ഫുഡ് സേഫ്റ്റിയുടെ വകയായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിലൊന്ന് ഈ യൂട്ടൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ അതിലേക്ക് വയ്ക്കുന്ന പാത്രങ്ങൾ, ഈ പാത്രങ്ങൾ എപ്പോഴും നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ചിലർക്ക് അറിയില്ല അതിൽ എന്ത് പാത്രമാണ് വെക്കേണ്ടതെന്നുള്ളത്. ഈ സ്റ്റീല്, മെറ്റൽ യൂട്ടൻസിൽസ്, പിന്നെ അലുമിനിയം ഫോയില്, പിന്നെ അതുപോലെ മെറ്റൽ പാൻസ്, ഇതൊക്കെ തന്നെ എടുത്ത് അതിലേക്ക് വയ്ക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ, ഈ മൈക്രോവേവിൻ്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ല. അതുപോലെ തന്നെ അതിലൂടെ സ്പാർക്ക് വരാനും ഡാമേജ് വരാനും എന്തിന് ഫയർ വരെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഗ്ലാസ് മെറ്റൽസ്, ഐ മീൻ ഗ്ലാസ് പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള തന്നെ പ്ലാസ്റ്റിക് യൂട്ടൻസിൽസ് കറക്റ്റായിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതുണ്ട്. അങ്ങനത്തതൊക്കെ വേണം നമ്മളെപ്പോഴും എടുക്കാനായിട്ട്. പിന്നെ ഈ ഫുഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിങ്ങനെ കവർ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അതൊരു ഹാബിറ്റാണ് ബേസിക്കലി. ഈ മൈക്രോവേവിൽ നമ്മൾ അതിനെ നമ്മൾ സീൽ ചെയ്യാതെ നമ്മളിങ്ങനെ അതൊരു ഹാബിറ്റ് ഓഫ് റീഹീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ ഇത് ബേസിക്കലി എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് ഉള്ളിൽ തന്നെ ഇങ്ങനെ സ്പില്ലാവും അല്ലേ, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും. സോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഒരുപാട് പേരിങ്ങനെ അത് കവർ ചെയ്തിട്ട് അതിലേക്ക് വയ്ക്കുന്നത്. അപ്പം ഈ മൈക്രോവേവിന് കുറച്ചും കൂടി പറഞ്ഞ പോലെ ലോങ് റണ്ണിലേക്ക് നല്ലതാണ് എന്നുള്ള രീതിയിൽ. സോ അത് വയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈവൻ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ലിഡ്സ്, അതുപോലെ മൈക്രോവേവിന് തന്നെ വേണ്ടിയിട്ടുള്ള സേഫ് പേപ്പർ ടവൽസ്, ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതൊക്കെ യൂസ് ചെയ്ത് വേണം ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മളത് ചൂടാക്കാനായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ. കാരണം ആ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഈവൻലി വാം ആവാനും ഒക്കെ ഇത് സഹായിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിഡ്സിലൂടെ ഈ പറഞ്ഞ പോലെ പ്രശ്നമുണ്ടാവാനാണ് ചാൻസസ്. അതുപോലെ തന്നെ ഇനിയും കുറച്ചധികം നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുൻപ് സുന്ദരി ഗാർഡൻസിൽ നിന്നും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

നമ്മളൊക്കെ മൈക്രോവേവ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആ ഒരു സ്റ്റാൻഡേർഡ് വിഭാഗം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കിടു സോങ് നല്ല മൂവി, എന്താ മൂവി നെയിം ഒന്നുകൂടി പറയൂ. ഏത് പാട്ടായിരുന്നു ഉദ്ദേശിച്ചത്? എത്ര മണിക്ക് എത്തിയിരിക്കുന്നത്? സമയം 11:29. എനിക്ക് തോന്നുന്നു സുന്ദരി ഗാർഡൻസിലെ പാട്ടാണല്ലേ ഉദ്ദേശിച്ചത് ധനീഷെ. ആ സുന്ദരി ഗാർഡൻസിലെ സോങ് ആട്ടോ കേട്ടത്, മധുര ജീവ. ആ സോങ് ബ്യൂട്ടിഫുൾ സോങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മൃദുല വാര്യർ പാടിയ പാട്ടാണ്. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്ടെൻസിൽസ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കവർ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ലിഡും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. ഇനിയും മറ്റൊരു സംഭവമാണ് ഡോണ്ട് സ്റ്റിയർ ദ ഫുഡ്, ലൈക്ക് ലിറ്ററലി ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം. കാരണം ചില ആൾക്കാരുണ്ട് ഒട്ടും മൈക്രോവേവ് ഇപ്പം ആ ഒരു ഹീറ്റ് ചെയ്യുന്നത് ഒരേ ലെവലിലായിരിക്കില്ല, ആ സെയിം സൈഡിൽ മാത്രമായിരിക്കില്ല, ഇങ്ങനെ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം ആക്കിയിട്ടായിരിക്കും പിന്നെ അടുത്ത്, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ വന്നേക്കാം. പക്ഷേ ഈ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കൂടുതലുമായിരിക്കും. സോ ഈ സമയത്ത് എന്ത് ചെയ്യും, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുക്കുക, വീണ്ടും ഇത് ഇളക്കും, വീണ്ടും അകത്ത് വയ്ക്കും, വീണ്ടും എടുക്കും, വീണ്ടും ഇത് ആക്കിക്കൊണ്ടിരിക്കും. സോ ഇത് ആക്ച്വലി എപ്പോഴും ഈ സൂപ്പ്, കറി, സ്റ്റൂ, ബേബി ഫുഡ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ടേൺ ഓഫ് ചെയ്യുക മൈക്രോവേവ്, അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഹാഫ് വേ ആയതിന് ഒരു ഏകദേശം ചൂടാക്കാൻ വെച്ചത് ഒരു ഹാഫ് വേ ആയതിനു ശേഷം മാത്രം ഇത് ടേൺ ഓഫ് ചെയ്തിട്ട് ടോട്ടലി എല്ലാം ഇത് ഓഫ് ചെയ്തിട്ട് വേണം പുറത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും റീഹീറ്റ് ചെയ്ത് വേണ്ടി വെക്കാൻ. അല്ലാതെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ എടുക്കുക, വീണ്ടും ഇളക്കുക, വീണ്ടും ഉള്ളി വെക്കുക, വീണ്ടും 2 സെക്കൻഡ് കഴിയുക, വീണ്ടും എടുക്കുക, വീണ്ടും ഇളക്കുക, വീണ്ടും അകത്ത് വെക്കുക, ഈ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റുക. അത് അത്ര നല്ലൊരു കാര്യമല്ല കേട്ടോ. പിന്നെ ഒരു കാര്യമാണ് ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം അതാണ്, ഒന്നുകിൽ അണ്ടർ ഹീറ്റിംഗ് ആവും അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ആവും. സോ ഈ മൈക്രോവേവ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ആ ഒരു ഫുഡ് കുറേ നേരം വെക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഡ്രൈ ആവും, അതിൻ്റെ ടേസ്റ്റ് പോവും, ടെക്സ്ചർ പോവും, അത് ബേൺ ആവാൻ സ്റ്റാർട്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഓവർ ഹീറ്റിംഗ് ഭയങ്കരമായിട്ട് റിസൾട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ ഹീറ്റിംഗ് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പം മിൽക്ക്, വാട്ടർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ തൊട്ടാൻ പറ്റില്ല, ആ ലെവലിലേക്കായിരിക്കും ആ ലിക്വിഡ് ഹോട്ടാവുക. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ബോയിലിംഗ് പോയിൻറ്റ്, ആ ഒരു ബോയിലിംഗ് പോയിന്റിൽ കറക്റ്റ് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂട്ടെൻസിൽ അതിന് മുമ്പ് കയറി ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കയ്യിൽ ബേൺ ഔട്ട് ആവാനോ അല്ലെങ്കിൽ ആ ബേണിംഗ് സെൻസേഷൻസും കാര്യങ്ങളും വരാനൊക്കെ തന്നെ ആ ഒരു ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ പവർ മോഡിലേക്ക് തന്നെ ആദ്യം ഇടാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നോട്ട് ക്ലീനിങ് പ്രോപ്പർലി, ദാറ്റ് ഈസ് ഓൾസോ വൺ തിങ്. എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ഓർക്കുക. പുറത്ത് മാത്രമല്ല മൈക്രോവേവിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് മൈൽഡ് ഡിറ്റർജൻറ്റും അതുപോലെ ഡാം ക്ലോത്തും വെച്ചിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ കെ എസ് ഹരിശങ്കറിൻ്റെ പാട്ടിലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ മുഹുർമാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അതുമാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Power up your evenings with 917 Evenings. Nyayar mudal vyazham vare, vaigeettu 5 mani mudal. 917 Evenings.
5: Joy Alukas 917 Evenings.
6: Presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
6: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: You are listening to Radio Suno 91.7.

ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ. സുനോ ബോളിവുഡ്.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoh 91.7 FM.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ഈ ഒരു സമയം ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടെ തന്നെയുള്ളത്. അനീസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹായ് ഹായ്. ആൻഡ് ഓഫ് കോഴ്സ് ടീസ് എന്ന് പറയുന്നൊരു പേരിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നിരുന്നത്. ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഇന്നലെ ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നില്ലേ, നാട്ടിൽ നിന്നും വന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സുൽത്താന്റെ വിഷമത്തെ കുറിച്ചിട്ട്. അതെ, ഇന്നലെ എനിക്ക് അതേപോലെ അയച്ചിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ഭയങ്കര വിഷമമാണ്, ഒരു പാട്ട് വെച്ച് കൊടുക്കണേന്നൊക്കെ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫാമിലി വരുന്നു ഖത്തറിലേക്ക്. വാവ്, അടിപൊളി, നല്ല ന്യൂസാണല്ലോ പറഞ്ഞത്. അനസ്ക അതിനിടയിൽ ഹായ് ഹായ്. അപ്പോൾ എന്തായാലും ടീസെ സുൽത്താനോട് എൻ്റെ വക അന്വേഷണം പറയുക. എന്തായാലും ഫാമിലിയൊക്കെ വരട്ടെ. വന്നാൽ പോലും ഈ പറഞ്ഞ പോലെ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല ചൂടാണ്. അപ്പം ആളോട് പറഞ്ഞു കൊടുക്കൂ ദാറ്റ് ഫാമിലിയും എല്ലാവരും എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു സമ്മർ ടൈമിൽ പോകാനായിട്ട് പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ ഷോപ്പിംഗ് മാൾസ്, മ്യൂസിയം, ഇൻഡോർ തീം പാർക്കുകൾ, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലാണ്. എല്ലാം ഇൻഡോറിലേക്ക് പോയിക്കോളൂ. അതിപ്പോൾ ഞാൻ സുൽത്താനോട് മാത്രമല്ല, കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടുമാണ് പറയുന്നത്. കുട്ടികളൊക്കെ ചിലപ്പം നാട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ മാൾസിലൊക്കെ തന്നെ പല പല മാൾസിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക. ബിക്കോസ് അവരുണ്ടല്ലോ, നിങ്ങളിപ്പം ഓഫീസിൽ പോയി തിരിച്ചു വരുന്നുണ്ടാവും, പക്ഷെ അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും സ്കൂളിൽ പോയി വന്നുകൊണ്ടിരുന്നവർ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നു, എഴുന്നേക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു, എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു, ഇതേ ഒരു റുട്ടീനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാക്സിമം ഇപ്പം മോൾ ഓഫ് ഖത്തർ ആണെങ്കിലും വില്ലേജോ സിറ്റി സെൻട്രൽ ദോഹ ഫെസ്റ്റിവൽ സിറ്റി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലൊക്കെ പല പല സംഭവങ്ങളുണ്ട്, ഗെയിമിംഗ് സോണുകളുണ്ട്, അതുപോലെ തീം സമ്മർ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. അതിനോടൊപ്പം ഇപ്പം റൈഡ്സ് ഒക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പം ഈവൻ നമ്മുടെ മിഷ്രബ് ഡൗൺ ടൗണിൽ, അതായത് ദോഹ ഒയാസിസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ദോഹ ക്വസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ ചെറിയ ഈ പറഞ്ഞ പോലെ 30 റൈഡ്സിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത്ര ടിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ കുറേ നേരം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡിലൊക്കെ അവരെ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോവുക. അതുപോലെ പല സ്ഥലങ്ങൾ ഓക്കെ. അപ്പോൾ ഇവരെയൊക്കെ മാക്സിമം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചില സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജസ്റ്റ് അവരെ എന്താണ് ഈ ഒരു സമയത്ത് സമ്മർ ടൈമിൽ ഒന്ന് ബിസി ആക്കി വെക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്നും കൂടി ഞങ്ങളോടും ഷെയർ ചെയ്യുക. 5000 9 1 7 ലേക്ക്.

ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ തൃശ്ശൂർക്കാർക്കും വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ജയചന്ദ്രൻ ചേട്ടൻ പാടിയ പുണ്യാളൻ അഗർബത്തീസിലെ പാട്ടാണ്, തൃശ്ശൂർക്കാരുടെ പൂരത്തിന്റെ പാട്ടാണ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
4: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ?
5: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
6: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
7: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
8: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
9: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
10: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
11: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ടു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
5: നടാ,
6: വൺ ലാസ്റ്റ് ഡാൻസ്.
5: ഓക്കേ ഡാ, പോടേ.
4: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഈ ഫാഷൻ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് ജസ്റ്റ് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കാണ് മാറ്റം വരുന്നത് കേട്ടോ. അത്രയും സമയം മാത്രം മതി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ലുക്സ്, വെതർ ഇറ്റ്സ് അക്സസറീസ്, ക്ലോത്ത്സ്, എനിത്തിങ് ഇറ്റ് ചേഞ്ചസ് ഓവർ നൈറ്റ്, അല്ലെങ്കിൽ ഇൻ എ ബ്ലിങ്ക് ഓഫ് എ ഐ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ജെൻസികളുടെ ഇടയിലുള്ള ഒരു ട്രെൻഡിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പുതിയ ഒരു ആൾക്കാരെല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചിട്ട്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ബേസിക്കലി എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഭയങ്കരമായിട്ട്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം നെയിൽസ് കേട്ടോ, അതായത് നമ്മുടെ നഖങ്ങൾ വളർത്തുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഈ നഖങ്ങൾ വളർത്തിയതിന് ശേഷം അതിലേക്ക് ഈ ഫ്രഞ്ച് ടിപ്പ് ചെയ്യുക, അതിൽ തന്നെ പല രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേയും കൂടിയൊക്കെ പല രീതിയിലുള്ള ജെൽ നെയിൽ പോളിഷുകളുണ്ട്. സലൂൺസിൽ പോയിട്ട് എത്ര നാൾ നിൽക്കുമെന്ന് നോക്കിയിട്ട്, 1 മന്തിൻ്റെ ആണോ, 4 വീക്സ് താഴെ നിൽക്കുന്ന രീതിയിലാണോ, എങ്ങനെയാണോ, നമുക്ക് ഒരു 6 മന്ത്സിലേക്ക് വേണോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നഖത്തിൽ എക്സ്റ്റെൻഷൻ വരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ടൊരു നെയിൽ ട്രെൻഡ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ലീവ് ദ നെയിൽസ് ഫ്രീ എന്നുള്ള രീതിയിലാണ്. അതായത് ഫാഷൻ എന്തുമാകട്ടെ, ആ ഒരു സമയത്ത് നമുക്ക് കയ്യിൽ ഒരു രീതിയിലുള്ള നെയിൽ പോളിഷോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഷൻസോ ഒന്നും തന്നെ ഇല്ലാതെ ബെയർ നെയിൽസ് ആയിട്ട് നമുക്ക് ട്രെൻഡി ആയിട്ട് നടക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് ഫാഷൻ. ആൻഡ് ഐ എം റീലിങ് ലവിങ് ഇറ്റ്. കാരണം ഷോർട്ട് നെയിൽസിലേക്ക് പോവുക, ഈ ഭയങ്കരമായിട്ട് നെയിൽസ് വളർത്താതിരിക്കുക, അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലായിട്ട് ഒരു ഒരു എന്താ പറയുക, ഡാർക്ക് കളറോ അല്ലെങ്കിൽ ഈവൻ പേസ്റ്റൽ കളറോ വാട്ട് എവർ, ആ ഒരു നെയിൽ പോളിഷ് ഇട്ട് അതിനെ ഭയങ്കരമായിട്ട് കാണിക്കുക, അതിൽ തന്നെ ഒരുപാട് ലക്ഷറി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുക, ഇതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പോലെയാണ് കുറേ ആൾക്കാർ കൊണ്ട് നടന്നിരുന്നത്. ബട്ട് നൗ എവറിതിങ് ഈസ് ഗോൺ ദ സിമ്പിൾ ബെയർ നെയിൽസ്, അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മൾ പക്ഷെ വൃത്തിയായിട്ട് ലൈക്ക് വെരി ഹൈജീനിക്കായിട്ട് തോന്നുന്ന രീതിയിൽ ബാക്കി ഈ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് ഇട്ടാൽ തന്നെ ഒരു നെയിൽസിൻ്റെ കളറിൽ തന്നെ അത്രയും സ്കിന്നി കളറിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ നെയിൽസിൻ്റെ ഏതാണോ നിങ്ങൾക്ക് വേണ്ട പീച്ച് കളറിലൊക്കെ ഉള്ള നെയിൽ പോളിഷൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര വൃത്തിക്ക് കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷറി അല്ലെങ്കിൽ എലഗൻസ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഐ എം ആക്ച്വലി ലവിങ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മാനിക്യൂർ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് നാച്ചുറൽ ലിപ്സ് ഈ ഒരു ഇതിൻ്റെ ടിപ്സ് എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നാച്ചുറലി ഉള്ള ഏത് ലുക്കാണോ അത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുക എന്നത് തന്നെയാണ്, അല്ലാതെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് അതിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. എനിക്ക് വേറൊരു സംഭവം തോന്നിയത്, ഇതിൻ്റെ ഒരു വലിയ ഈ ഒരു ട്രെൻഡിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സൗത്ത് കൊറിയ ആയിരിക്കും. കാരണം സൗത്ത് കൊറിയ ഡ്രാമാസ് കാണുന്ന, സൗത്ത് കൊറിയൻ സിനിമകൾ കാണുന്ന എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ അങ്ങനെയാണ്, അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് എലഗൻ്റ് ആയിട്ട് ഒരു റിച്ച് ഫീലിൽ തോന്നുന്ന ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് ഗോസ് വിത്ത് എ പേസ്റ്റൽ ഷെയ്ഡ് അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ദേ ജസ്റ്റ് വെയർ മിനിമൽ അക്സസറീസ്, അതിൻ്റെ കൂടെ തന്നെ ഈവൻ നഖങ്ങൾ അങ്ങനെ നെയിൽ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാറില്ല. സോ ആ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ. എനിവേ, ദിസ് ഇസ് എ വെരി ഗുഡ് ചേഞ്ച്, എ വെരി ഗുഡ് ട്രെൻഡ്. സോ നിങ്ങളുടെ കുട്ടികളും ഈ ഒരു ട്രെൻഡിൻ്റെ കൂടെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഗാന്ധി ടോക്സിൽ നിന്നും ഒരു നല്ല തമിഴ് സോങ് കേട്ട് തിരിച്ചു വരാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
3: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
0: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
7: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
10: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
9: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
11: Hi, this is Kalyani Priyadarshan.
12: Appa Chandrasekharan super hero ano?
11: You are listening to Radio Suno 91.7. Oh, tagaramale samayamale.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
0: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
6: You are listening to Radio Suno 91.7 FM.
7: Qatar's favorite radio station.

0: delivery.
1: Welcome back. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ലഷ്ടവിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയെ കുറിച്ചിട്ട് തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് മാക്സിമം കെയർ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് വേണ്ടി ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്വിക്ക് സർവീസ് സെന്ററിലേക്കാണോ അതിനെ കൊണ്ടുപോകുന്നത്? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഖത്തറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വിക്ക് സർവീസ് സെന്റർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് അത് വാൽവലിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാൽവലിനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പോലും ഇഫ് യു വാണ്ട് ടു ഗീവ് ലൈക്ക് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ യുവർ കാർ, അത്രയും കാറിനെ ശുശ്രൂഷിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. കാരണം ഏകദേശം ഓവർ 150 years ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് വാൽവലിൻ എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ ക്വിക്ക് സർവീസസും കാര്യങ്ങളും ഒക്കെ തന്നെ ഏറ്റവും എക്സ്പേർട്സിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഈ പി പറഞ്ഞ പോലെ നമുക്ക് ഈ ഓയിൽ ചേഞ്ചസും കാര്യങ്ങളും അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും അത് സെയിം സംഭവമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ദെ ഡോണ്ട് നോ ലൈക്ക് ദ ഹിസ്റ്ററി എന്താണ് കാറിൻ്റെ കാര്യങ്ങളിൽ നിന്നും തന്നെ. അതുകൊണ്ട് ഇവിടെ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ കാറിന് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി എല്ലാ കാര്യങ്ങളും അറിയാനായിട്ടും പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്ക് ചെന്നിട്ട് നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു പാസ്പോർട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കാറിന് ഏറ്റവും ബെസ്റ്റ് സർവീസസും കൊടുക്കാൻ പറ്റും. സോ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് സൽവാർ റോഡിലുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സെന്ററിലേക്ക് ചെല്ലുക. സൽവാർ റോഡിൽ ജസ്റ്റ് മാപ്പിലൊക്കെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. 7765 5954 7765 5954. അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഓഫ് കോഴ്സ് ദേ വിൽ ബി റെസ്പോണ്ടിങ് ടു യു. ആൻഡ് റേഡിയോസിനോട് ആ ഒരു റെഫറൻസ് പറയാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാൻ സമയമായിരിക്കാണ്. ഇനി ഈവനിങ് വീണ്ടും കേട്ട് കൂട്ടുകൂടാൻ ഞാൻ എത്തുന്നതായിരിക്കും. കുറേ സിനിമാ വിശേഷങ്ങളും പ്രത്യേകിച്ചും കുറച്ചധികം ടിക്കറ്റുകൾ കയ്യിലുള്ളതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു ഗെയിമുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ബാക്കിയുള്ള ഷോസിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എല്ലാ ഇതും ഗെയിംസും അല്ലെങ്കിൽ ടിക്കറ്റ്സും ഒക്കെ തന്നെ സെറ്റാണ്. സോ അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ റേഡിയോസിനോട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. ഇനി നല്ലൊരു പാട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്നും എപ്പോഴും സിനിമയിൽ നിന്നും ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു പാട്ടാണ് കൂടെ രാജലക്ഷ്മിയും. മാത്രമല്ല ഇനി ക്ലാസിക് പാട്ടുകൾ വരുന്നുണ്ട് അടുത്ത മണിക്കൂറിൽ. 1-2 ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് ഇസ് വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. അപ്പോൾ ടേക്ക് കെയർ എവരിവൺ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Tanikki Pogan. Anuvada Illa. Or drama.
3: Ente Kudumbam. Ente Swargaraji.
1: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
4: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മോനെ രംഗച്ചടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി ഓടി മക.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
2: സുനോ 91.7.
3: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
5: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ?
7: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
8: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
9: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
10: നെഞ്ചിൽ കുടിയിരുത്തും
11: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
12: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.
13: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഈ ചെറിയ റീചാർജില് ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Matinee Classics.

0: Hi, this is Nivin Poli.
1: You're listening to Radio
0: Suno. You're listening to Radio Suno. Radio Suno.
2: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
3: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
4: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
8: Terms and conditions apply. Joy Alukas, world's favorite jeweler.
9: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റ് കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.9.

0: 91.7 FM.
1: Qatar's happiness frequency.
2: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് അടുത്തോളം വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയല് തൊട്ട എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: സമയം 2 മണി കഴിയുമ്പോൾ ഇനി മാറ്റിനി മാഷപ്പിന്റെ സമയമാണ്. ഞാൻ നിസാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് കുറച്ചൊരു പഴയ കഥകളിലേക്കും പഴയ ചില സിനിമാ വിശേഷങ്ങളിലേക്കും ഒക്കെയാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത്. മലയാളത്തിലെ ഒരേ പേരിലുള്ള 2 സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമുക്കങ്ങനെ എണ്ണിയെടുക്കാനായിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയുടെ പേരാണ് കായംകുളം കൊച്ചുണ്ണി. ആരുടെ മനസ്സിലായിരിക്കും കായംകുളം കൊച്ചുണ്ണി ഒരു സിനിമയാക്കാം എന്നൊരു ആശയം വന്നിട്ടുണ്ടാവുക. അതിന്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറി തന്നെയുണ്ട് കേട്ടോ. കായംകുളം കൊച്ചുണ്ണി നമ്മുടെ മലയാള സിനിമയിൽ 2 തവണയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് 1966 സത്യൻ അദ്ദേഹമായിരുന്നു അന്ന് കൊച്ചുണ്ണി എന്ന ആ ഒരു കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത്. പിന്നെ 2018 ആ ഒരു നിയോഗം തേടിയെത്തിയത് നിവിൻ പോളിനെയായിരുന്നു. എന്നാൽ ഈ 2 സിനിമകൾക്ക് മുൻപ് കായംകുളം കൊച്ചുണ്ണി സിനിമയാക്കാൻ മോഹിച്ച ഒരു നിർമ്മാതാവ് നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ വിതരണ കമ്പനി സ്ഥാപിച്ച KV കോശി. അദ്ദേഹത്തിന്റെ മനസ്സിലായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ആശയം എത്തിയത്, കായംകുളം കൊച്ചുണ്ണി ഒരു സിനിമയാക്കാം എന്ന് പറയുന്ന ആ ഒരു തോട്ട് എത്തിയത്. KV കോശി എന്ന ആ നിർമ്മാതാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചുമാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇത് മാറ്റിനി മാഷപ്പാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
3: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
2: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ് ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: This is
11: Matinee Masha.
10: Only on
3: Radio Suno 91.7 FM.
10: Brought to you by
12: Safari. World-class shopping experience. Doha, Qatar.
10: And
3: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമാ വിതരണ കമ്പനി സ്ഥാപിച്ച വ്യക്തി KV കോശി. ഇന്ന് അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. തമിഴ് സിനിമകൾ മലയാളക്കര വാണിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് നല്ല സിനിമകൾ മദ്രാസിൽ നിന്നും സേലത്ത് നിന്നും നേരിട്ട് പോയി വാങ്ങി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു സിനിമാ വ്യവസായിയായിരുന്നു KV കോശി. അദ്ദേഹത്തിന് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ സിനിമാ വിതരണത്തിൽ നിന്നും സിനിമാ നിർമ്മാണത്തിലേക്ക് KV കോശി എത്തുകയാണ്. ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർമ്മാതാവാകാം എന്ന് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയെത്തുന്നത്. അങ്ങനെ വെള്ളി നക്ഷത്രം, നല്ല തങ്ക, ജീവിത നൗക തുടങ്ങിയ ആദ്യകാല മലയാള സിനിമകളുടെയൊക്കെ നിർമ്മാണത്തില് KV കോശിയും പങ്കാളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ആദ്യമായിട്ട് കായംകുളം കൊച്ചിനയുടെ കഥ സിനിമയാക്കണം എന്നുള്ള ആ ഒരു ചിന്ത എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കൊട്ടാരക്കര അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം സംഭാഷണം എഴുതിപ്പിക്കുന്നു. അതിനുശേഷം അഭയദേവിനെയും ദക്ഷിണാമൂർത്തി സ്വാമികളെയും കൊണ്ട് പാട്ടുകളൊക്കെ തയ്യാറാക്കുന്നു. പക്ഷെ ആ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് മുടങ്ങിപ്പോയി. ചില കാരണങ്ങൾ കൊണ്ട് അത് ഷൂട്ടിംഗിലേക്ക് അല്ലെങ്കിൽ ചിത്രീകരണത്തിലേക്ക് ആ സിനിമ എത്തുന്നില്ല കേട്ടോ. അതിനെക്കുറിച്ച് KV കോശി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, എന്റെ സിനിമാ സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകത്തില് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം വിവരിക്കുന്നുമുണ്ട്. ഈ കായംകുളം കൊച്ചിനെ സിനിമയാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് 1955-56 കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1966 PA തോമസ് സത്യൻ അദ്ദേഹത്തെ നായകനാക്കി കായംകുളം കൊച്ചുണ്ണിനെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയില് ഒരു മുഴുനീള വേഷത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ പാടി അഭിനയിക്കുന്നുണ്ട്. അതാരാണെന്നറിയാമോ? അന്നത്തെ കാലത്ത് ഒരു വമ്പൻ ഹിറ്റുമായിരുന്നു ആ ചിത്രം. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയില് പാടി അഭിനയിച്ച നമ്മുടെ ഒരു പ്രിയ ഗായകനുണ്ട്. അതാരാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ, 5000 9 1 7 എന്ന നമ്പറിലേക്ക്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോളാം, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു.
6: ആ ഫയലിൽ തൊട്ട എന്താ സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയില് അഭിനയിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്തൊരു പ്രിയ ഗായകനുണ്ട്. ആ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഖാദർ എന്നായിരുന്നു കേട്ടോ. ഒരു സുറുമ വിൽപ്പനക്കാരന്റെ വേഷത്തിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗായകൻ ആരാണെന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജിൽ അത് പറയാം 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ആശയം ആരുടെ മനസ്സിലേക്കാണ് തുടക്കം എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിലാണ് KV കോശി എന്ന മലയാളത്തിലെ ആദ്യകാല നിർമ്മാതാവിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ വിതരണ മേഖലയിലെ ഒരു പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം കേട്ടോ. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ വിതരണ കമ്പനിയായിട്ടുള്ള ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന ഫിലിം കോയ്ക്ക് തുടക്കമിടുന്നത്. അക്കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ നിന്നും ഏകദേശം 20 പ്രദർശനശാലകളെ തന്റെ ഫിലിം കോയിൽ അണിനിരത്തിയാണ് ആദ്യ ശബ്ദ ചലച്ചിത്രമായ അല്ലെങ്കിൽ ശബ്ദചിത്രമായ ബാലന്റെ വിതരണം നടത്തിയത്. ഒരു വിതരണ കമ്പനി എന്നത് മാത്രമല്ല കേട്ടോ, അതിനൊക്കെ ഉപരിയായിട്ട് സിനിമയുടെ പിന്നണിയിലേക്ക് വരുന്നവർക്കുള്ള ഒരു പരിശീലന കളരി എന്നൊക്കെ പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു അക്കാലത്ത് ഫിലിം കോ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തുടക്കം മുതൽ നമ്മൾ ഗംഭീരമായിട്ട് മുന്നോട്ട് വന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഹിസ്റ്ററിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രമാത്രം സ്റ്റേജസിലൂടെ കടന്നാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ആ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള എന്നൊരു സുവർണ കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ മലയാള സിനിമയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയത്. ഇനിയും ചില വിശേഷങ്ങൾ കൂടി നമ്മുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് എനിക്ക് എത്താനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ, ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: This is Matine Masha. Only on
1: Radio Suno 91.7 FM.
0: Brought to you by
5: Safari. World-class shopping experience. Doha, Qatar.
0: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: നമ്മുടെ മലയാള സിനിമയിലെ ആദ്യകാല നിർമ്മാതാവായിരുന്ന കെ വി കോശി, അദ്ദേഹത്തെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നത്. ഒപ്പം കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് പിന്നിലെ അദ്ദേഹത്തിന്റെ ആ ഒരു തുടക്കത്തിലെ ചിന്തയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ഒപ്പം മലയാളത്തിലെ ആദ്യ വിതരണ കമ്പനിയായ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന ഫിലിം കോയെ കുറിച്ചും നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. ഇതിനൊക്കെ തുടക്കമിട്ടത് കെ വി കോശിയായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒരു സിനിമ മാഗസിൻ പുറത്തിറക്കി. ആ സിനിമ മാഗസിന്റെ പേരും രസമാണ്, സിനിമ എന്നായിരുന്നു പേര്. സിനിമ എന്ന പേരിലുള്ള ഒരു സിനിമ മാഗസിന്റെ പിന്നിലും അദ്ദേഹം തന്നെയായിരുന്നു. ഇനിയിപ്പോ നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായിരുന്നു. എന്റെ ചോദ്യം ഇതായിരുന്നു, കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയില് അഭിനയിക്കുകയും പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഖാദർ എന്നായിരുന്നു. ഒരു സുറുമ വിൽപ്പനക്കാരനായിരുന്നു.
1: നമ്മുടെ തൊണ്ടേനെ ഉണക്ക് ഇതുവരെ തീർന്നിട്ടില്ല. കൊച്ചുണ്ണി ഒരു മനുഷ്യനാണപ്പാ, പണക്കാരന്മാരിക്ക് അവൻ ഭയങ്കരനാണ്. പക്ഷെ നിങ്ങളെ പോലെയുള്ളവർക്ക് ചങ്ങാതിയാണ്, ചങ്ങാതി. അപ്പൊ നിങ്ങളുടെ പേര് ഖാദർ, ദേശം
2: പടക്ക കൊച്ചിയില.
0: കായംകുളം കൊച്ചുണ്ണിയായി നമ്മളിപ്പോ കേട്ട ശബ്ദം സത്യൻ അദ്ദേഹത്തിന്റെ ആയിരുന്നു. കൂടെ ആ മറുപടി കൊടുത്തത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കെ ജെ യേശുദാസ്. അദ്ദേഹം ഈ സിനിമയില് ഖാദർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സിനിമയിലെ പാട്ടുകളും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യേകതയുള്ള ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good afternoon. എല്ലാവർക്കും അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ ആസ് യൂഷ്വൽ. തന്നിരുന്നു കൊണ്ട് ഞാനും ജോയിൻ ചെയ്യുകയാണ് ഓൺ സിനിമ ജേണി മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 5:12. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തുന്നത്. ആൻഡ് ഓൾസോ നാളത്തെ ദിവസം പുറത്തിറങ്ങുന്ന ഒരു ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. സയൻസ് ഫിക്ഷൻ ത്രില്ലേഴ്സൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം, ബട്ട് അതിനു മുന്നേ പതിവായിട്ട് അയക്കുന്ന മെസ്സേജസ് ഒന്ന് അയച്ചു തുടങ്ങിക്കോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ വിഷസും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാനും നിങ്ങളുടെ കൂടെ ആ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ആ ഒരു കാര്യം ഞാൻ ദേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ള പോലെ ഈ ഒരു ടൈം ഇന്നത്തെ ദിവസം പതിപോലെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വരട്ടെ അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തോടുകൂടി ഈ സന്തോഷമുള്ള മറ്റൊരു പാട്ടിലേക്ക്, യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. പെട്ടെന്ന് മെസ്സേജൊക്കെ അയച്ചു കേട്ടോ. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hello, this is Aishwarya Lakshmi.
11: You're listening to
10: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 എഫ് എം എൽ മാറ്റണി മാഷപ്പിൻ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് ജോൺ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നാളത്തെ ദിവസം ഇറങ്ങാൻ പോകുന്ന ഒരു മൂവി, സയൻസ് ഫിക്ഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിസ് മൂവി ഇസ് എ മസ്റ്റ് വാച്ച്. നടനും സംവിധായകനുമായ ആദിത്യൻ ചന്ദ്രശേഖരാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്ലൂട്ടോ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 30 ജൂലൈ നാളത്തെ ദിവസം റിലീസാവാൻ പോവുകയാണ്. നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ, ചാന്ദിനി ബൈജു, അജു വർഗീസ് എന്നിവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഗാലക്സിയിൽ നിന്നെത്തുന്ന ഒരു വ്യക്തിയും നായകനുമായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ചിത്രത്തിലെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയുടേതായിട്ടുള്ള ട്രെയിലർ ഓൾറെഡി ഔട്ടാണ് യൂട്യൂബിലും, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നീരജ് മാധവിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു വേഗ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രെയിലർ കാണാനായിട്ട് മറക്കണ്ട. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഇതുവരെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് സിനിമ ഉറപ്പായിട്ടും കാണണം. സയൻസ് ഫാന്റസി മൂവീസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫാക്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് ജോണർ. നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടി ഇതാ നിങ്ങളുടെ അരികിലേക്ക് ഷെയർ ചെയ്യാണ് സന്ദീപ് വാടക്കോടിയുള്ളത്. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM മാറ്റണി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഞാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
1: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.

Welcome once again. Welcome back to Radio Sunday 91.7 FM Matinee Mashup in the Time. Sandeep Anu Kudiyalada. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് തിയേറ്റർ മാറി പോകുമ്പോൾ അത്യാവശ്യം വിഷമം തന്നെയാണ്. ഈ ഇത്രയും കിടലും സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ ഒരു കോൺവെർസേഷനിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു റിഗ്രറ്റ് അടിക്കുന്ന, അയ്യോ ഞാൻ ആ സിനിമ കണ്ടില്ലല്ലോ. അത്തരത്തിലൊരു സിനിമ അതാ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. 2026 ഈ വർഷം തന്നെ റിലീസ് ചെയ്ത് ലോകമെമ്പാടും തരംഗമായി മാറിയ ചിത്രമാണ് മൈക്കൽ. April 24 ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 66.5 crore ാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ മൂവി ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ ഒ ടി ടി സ്ട്രീമിംഗ്. അപ്പൊ ഇനി അങ്ങടേക്ക് നമുക്ക് ഒ ടി ടി സ്ട്രീം ചെയ്ത ചിത്രം കാണാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ വരുന്ന August 29 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബയോപിക് ചിത്രം കൂടിയാണ് മൈക്കൽ. മൈക്കൽ ജാക്സന്റെ നെഫ്യൂ ആയ ജാഫർ ജാക്സൺ ആണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. 29-കാരനായ ജാഫർ ജാക്സന്റെ അരങ്ങേറ്റം കൂടിയാണ് മൈക്കൽ എന്ന ചിത്രത്തിലൂടെ നടത്തിയിരുന്നത്. ആന്റോയിൻ ഫൂക്കിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലോകമെമ്പാടും ഒട്ടേറെ ആരാധകരെ ഉണ്ടാക്കാനും ജാഫർ ജാക്സന് സാധിച്ചു മൈക്കൽ എന്ന ഈ ബയോപിക്കിലൂടെ. മൈക്കൽ ജാക്സന്റെ കുട്ടിക്കാലവും യൗവനവും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. നിയാ ലോങ്, കേലിൻ ഡുറിൽ ജോൺസ്, ലോറ ഹാരിയർ, ജെസീക സുല, മൈക്ക് മേയേഴ്സ്, മൈസ് തലർ എന്നിവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. സോ മറക്കണ്ട, ഡേറ്റ് ഒന്ന് ലോക്ക് ചെയ്തോളൂ. August 29 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും ജിയോ ഹോട്ട്സ്റ്റാറിൽ. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Accent Entertainment presents Autumn Thullal Movie teaser launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
1: കണ്ണാടി പൂവേ.
2: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
2: 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സൺ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും പുതിയ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ദുൽഖർ സൽമാനെ നായകനാക്കി പവൻ സാദിനേനി ഒരുക്കുന്ന പുതിയ തെലുങ്കു ചിത്രമാണ് ആകാശം ലോ ഒക്ക താറ. സിനിമയുടേതായിട്ടുള്ള ആദ്യ ഗാനം ചിട്ടി ചിട്ടി ചീമ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ടൈപ്പ് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല ജോണേഴ്സിലുള്ളതും അതേപോലെ തന്നെ പല ലാംഗ്വേജസിലുള്ള മൂവീസ് കാണാൻ നമുക്കിപ്പോ ഒരു ഇൻട്രസ്റ്റ് അല്പം കൂടുതലാണ്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഒരുപാട് ഡയറക്ടേഴ്സ് തരുന്നത്. എസ്പെഷ്യലി മലയാളം ആക്ടേഴ്സ് തെലുഗു മൂവി കന്നഡ മൂവിയിലൊക്കെ അഭിനയിക്കുന്നു. ആൻഡ് ദിസ് ആക്ച്വലി ഡ്രോസ് വ്യൂവർഷിപ്പ് ആൻഡ് ദാറ്റ്സ് ബിയോണ്ട് ഡൗട്ട്. ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രത്തിലെ സോങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ ജി വി പ്രകാശ് കുമാറാണ്. അരുൺ ആലാട്ട് വരികൾ രചിച്ച ഈ ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചേക്കുന്നത് നിത്യ മാമനാണ്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് പുതുമുഖ നായികയായ സ്വാതിക വീരവല്ലിയാണ്. ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ദേ പാട്ടിറങ്ങുന്നു, ഇനിയിപ്പോ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ആകാശം ലോ ഒക്ക താറ എന്ന സിനിമയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ഇങ്ങനെ തുടരുമ്പോൾ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. എനിക്കിതാ സിനിമാ ലോകത്തുനിന്ന് ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായി വരുന്നു. ഈവനിംഗ് ടൈം 9:17 ഈവനിങ്സിൽ ഒരുപാട് ഫണ്ണും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. See you all then.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
3: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
4: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: ഹലോ, ഞാൻ അനുസിതാര.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
8: This is only on
9: Radio Suno 91.7 FM.
10: Brought to you by
5: Safari, world class shopping experience, Doha, Qatar,
10: and
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഗുഡ് ഈവനിംഗ് കഥർ. കഥറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ മാറ്റിനിയും മാഷപ്പിന്റെ ടൈമിൽ കുറച്ചധികം നമുക്ക് ഗെയിമിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നത് അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ ഉൻവാദം സിനിമയുടെ ടിക്കറ്റുകൾ ഉണ്ട്. അപ്പൊ ആ സിനിമ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ പറയുക. അപ്പോ അപ്പൊ ഗെയിം ടൈമിൽ എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സിനിമ ടിക്കറ്റ് കിട്ടുക. ഉൻവാദം സിനിമയുടെ ടിക്കറ്റുകൾ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം എന്ത് ചെയ്യണം, ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സേജ് ആയിട്ട് അയക്കുക 5000917-ലേക്ക്. സോ ബേസിക്കലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിലൊരു പാട്ടുണ്ട്. ഈ പാട്ടിന്റെ ഇടയിൽ ഒരു വാക്ക് ഞാൻ അങ്ങ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ വാക്ക് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ പാട്ട് ഇങ്ങനെ കേട്ട് വരാനിരുന്ന് മ്യൂട്ട് ചെയ്ത ഏത് ഭാഗമാണോ ആ ഒരു വാക്ക് കണ്ടുപിടിച്ചതിന് ശേഷം മെസ്സേജ് അയക്കുക 5000917-ലേക്ക്. റെഡിയാണോ? ആണെന്നുണ്ടെങ്കിൽ താ കേട്ടോ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ
13: കാന്തങ്ങൾ
12: ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പൊ അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നില്ലേ, അവിടെ ഒരു ചെറിയ മ്യൂട്ട് വന്നില്ലേ, അവിടെ എന്തായിരുന്നു വാക്കെന്ന് ആലോചിച്ച് പെട്ടെന്ന് മെസ്സേജ് അയച്ചോ 5000917-ലേക്ക്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.

അപ്പൊ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ, എനിക്ക് ഓൾറെഡി വന്നു തുടങ്ങി കഴിഞ്ഞു. അപ്പൊ റൈറ്റ് ആൻസേഴ്സ് അയക്കുന്ന നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരാം, 5000 00 917.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരിറ്റോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റ് കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ഇങ്ങനെ ഓരോ പാട്ടുകൾക്കായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഇടയിൽ ഒരു പാട്ട് ചോദ്യം ചോദിച്ചിരുന്നു, അത് ഓർമ്മയുണ്ടോ? വെൽക്കം ബാക്ക് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 എഫ്എമ്മിൽ അഷ്ടവിയാണ് കൂടിയുള്ളത്. സോ ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചെത്താം. ഇന്നത്തെ ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാട്ട് പാട്ടിലെ ഇൻ ബിറ്റ്വീൻ ഒരു വരിയിൽ നിന്നുള്ള ഒരു വാക്ക്, ആ ഒരു വാക്കാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതേതാണത് കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെ നിരവധി മെസ്സേജസും വന്നു കഴിഞ്ഞു. ചോദ്യം ഇതായിരുന്നു,

അപ്പൊ ഇത് ഏതാണ് ഈ ഒരു പാട്ടിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു വാക്ക് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഷെയ്ഖ് ഇസ്മയിൽ, ജോബിൻ, നസീം, തോമസ്, ടെൻസി, ഷാ, ശരത് കൃഷ്ണ, പിന്നെ കുറേ പേരില്ലാണ്ടും എനിക്ക് മെസ്സേജ് വന്നു. നീതു, തസ്നീം, ഷാനു, ലിജോ, വി, രാജേഷ്, എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഷെയ്ഖ് ഇസ്മയിലിന്റെ മെസ്സേജിന്റെ, ബ്രോ, വൺ തമിഴ് സോങ് അജിത് സ്പെഷ്യൽ പ്ലീസ്. ഷടാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വയ്ക്കാതിരിക്കും. ഉറപ്പായിട്ടും ഏത് പാട്ട് വേണ്ടതെന്നും കൂടെ പറയൂ. അജിത് സ്പെഷ്യൽ അല്ലേ, ശരി, ഞാൻ ആലോചിക്കട്ടെ. പക്ഷെ അതിനിടയിൽ ഈ ഒരു പാട്ടിന്റെ റൈറ്റ് ആൻസറും കൂടി ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,

ചന്ദ്രകാന്തങ്ങൾ. അപ്പൊ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. സോ ചന്ദ്രകാന്തങ്ങൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചവരിൽ നിന്നും ഞാൻ നോക്കട്ടെ ആരാണ് റൈറ്റ് ആൻസർ അയച്ചതിൽ ഇന്നത്തെ ലക്കി വിന്നർ എന്ന്. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു സോങ്ങും കൂടി ഒരു ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സോങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആൻഡ് അതിനിടയിൽ ഒരു പാട്ട് ചോദിച്ചതല്ലേ, ആദ്യ അജിത്തിൻ്റെ സ്പെഷ്യൽ ഒരു പാട്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്നെ അറിന്താൽ മൂവിയിലൊരു പാട്ടിട്ടാലോ എന്നിങ്ങനെ വിചാരിക്കായിരുന്നേ. അതിൽ മൂന്ന് പാട്ടുകളുണ്ട്, അതിൽ ഏത് വേണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഒന്ന്,

ഇഷ്ടമുള്ള പാട്ടാണ്. കാരണം കാർത്തിക് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഒരു ഭയങ്കര സ്പീഡ് ട്രാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതെ. അറ്റ് ദ സെയിം ടൈം ഭയങ്കര രസാ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ഈ ഒരു സമയത്തൊക്കെ കേൾക്കാൻ പറ്റിയ പാട്ട്. അത് തന്നെ നമുക്ക് കേട്ടാലോ. പിന്നെ ഉണ്ട് രണ്ട് ഓപ്ഷൻ.

ശടാ, ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. ഇത് ബെന്നി ദയാൽ പാടിയ പാട്ടാണ്, മഹദിയും കൂടെ പാടിയിട്ടുണ്ട്. ഇതെന്തായാലും വേണ്ട, ആദ്യത്തെ രണ്ടിൽ നിന്ന് എനിക്കൊന്ന് ആദ്യം തന്നെ ഇടാം അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ കാർത്തിക്കിന്റെ ആ ഒരു സോങ് കേട്ട് തിരിച്ചു വരാം. മീ ഓൾസോ ഡ്രൈവിംഗ് ആൻഡ് വാവ് ഓൾ ദ ത്രീ പ്ലീസ്. അത് പറ്റില്ല കേട്ടോ ഷീക്കെ, അത് പറ്റില്ല നമുക്ക് ഇപ്പൊ തൽക്കാലം. എന്നെ അറിന്താൽ സിനിമയിൽ നിന്നും ഈ ഒരു കാർത്തിക് ആൻഡ് എം സി ജസ് പാടിയ മഴ വരെ പോകുന്ന സോങ് കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പ്ലേ വൺ മോർ സോങ് കേട്ടോ.

0: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop.
2: Just feel like you're
3: going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: എടി നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോളൂ വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
7: ആ ഫയൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ഹായ് നമസ്കാരം, ഞാനിതിന്റെ സ്വന്തം അപ്പാൻ ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ
10: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
1: ഇപ്പൊ ഗോൾഡ് റേറ്റ് ഇങ്ങനെയാണ്. 24 carat ഗോൾഡ് 487.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 449.50 കത്തറിയാൽ, 21 carat ഗോൾഡ് 426 കത്തറിയാൽ, 18 carat ഗോൾഡ് 368 കത്തറിയാൽ. ഈ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടമിയാണ് കൂടെയുള്ളത്. നമുക്ക് എന്തായാലും നേരെ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ എത്ര പേർക്ക് ഇതിലും കൂടി ആ ഒരു ആൻസർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിനിടയിൽ എന്റെ കൂട്ടുകാരന്റെ ജന്മദിനമാണ്, ആശംസകൾ അറിയിക്കണം. നെയിം അബ്ദുൽ സലാം. ഓക്കെ, അബ്ദുൽ സലാമിന് ഹാജിയുടെ വകയാണ് ആ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അബ്ദുൽ സലാം കോട്ടക്കുളം ആൾക്ക് എന്റെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിനും കൂടി നിങ്ങളെ എത്ര പേര് ആൻസർ നൽകും എന്ന് ഞാൻ നോക്കട്ടെ. എന്നാൽ ഈ ഒരു പാട്ടിലും ഒരു വാക്ക് തന്നെയാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അതായത് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സീ. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഒരു പാട്ട് അതിൻ്റെ ലിറിക്സ് ഭയങ്കരമായിട്ട് കാണാപ്പാടം പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. സോ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാവും കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് നമ്മുടെ ചോദ്യം, ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം. അതാണ് അവിടെ ചെറിയതായിട്ടൊരു വാക്ക് മാത്രമാണ്. എന്തോ മരമാണ് അല്ലേ. അപ്പൊ അത് ഏതാണ് ആ ഒരു മരം എന്താ വേഗം തന്നെ ഒന്ന് കണ്ടുപിടിച്ചോളൂ. പാട്ട് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. ഒരിക്കൽ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം മൊത്തത്തിൽ ആ ചോദ്യം. അതാണ് റൈറ്റ് ആൻസേഴ്സ്. ഒരുപാട് പേര് അയക്കുന്നുണ്ട്. വേഗം തന്നെ പോകുന്നോട്ടെ 5000997 ലേക്ക്. 5000997.

0: നോക്കണോ? പട്ടേ, അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
1: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ?
2: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ഡാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
3: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ഡാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
9: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
10: Of the hour.
11: In the art of Podumakulanda.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ൽ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിനുള്ള ആൻസറുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. എന്താണ് മരമാണെന്നും മനസ്സിലായി, പക്ഷെ എന്ത് മരമാണ്, എങ്ങനെയാണ് അവിടെ വാക്കെന്താണ് വരേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ നിരവധി മെസ്സേജുകൾ വന്നു. ഷൈജു, ഷിജു ചേട്ടൻ, ആസിഫ്, റിജില്, സുദീപ്, കെ കെ, നീതു, ഷാനു, രവി, രവിശങ്കർ എന്നിടയിൽ വണ്ണും ടു ഒക്കെ എഴുതി അയച്ചിരിക്കാണല്ലോ. ഓക്കെ, അനുമോൻ, ജിഷ്ണു, വിനീത്, അതുപോലെ അൻസൽ, ലിജു ജോസഫ്, രാജേഷ്, ഇവരുടെയൊക്കെ തന്നെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു.
1: ഒരു തുടികുളി മേളത്തായ അമ്പകയുടെ ചെമ്പട മുറുകി, കന്നാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി, തുടലുകൾ ഒഴുകി മരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലതു പാടി.
0: എന്ത് മരം, അവിടെ എന്തായിരുന്നു വരേണ്ടിയിരുന്ന വാക്ക്, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി അവിടെ വരേണ്ട കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും ആക്ച്വലി റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞത്. ഇനി അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താണ് മരം? അത്തിമരം. അത്തിമരമാണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞത്. എന്തായാലും അത്തിമരം എന്നാണ് മിക്ക ആൾക്കാരും ആൻസർ അയച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തെറ്റുത്തരങ്ങളൊന്നും വന്നിട്ടില്ല, എല്ലാം അത്തിമരം തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് ഞാനൊരാളെ സെലക്ട് ചെയ്യണമല്ലോ, അതാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് നമ്മുടെ ചാക്കോച്ചിൻ്റെ ഏറ്റവും പുതിയ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പോഴേക്കും എന്തായാലും നിങ്ങളും എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. നമ്മുടെ സന്ദീപ് ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും 917 ഈവനിങ്സുമായിട്ട്. സോ സ്റ്റേ ട്യൂൺ. ഗുഡ് ഈവനിങ്. അഷ്ടമി ഇന്നലത്തെ വിജയ് ആരാണെന്നോ പ്രഖ്യാപിക്കുമെന്ന് വിശ്വസിക്കുന്ന വെയിറ്റിംഗ്. അതിലെ വിജയ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൾ. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഹാപ്പി, ബി ഹാപ്പി, ഹാപ്പി ആയിട്ടിരിക്കൂ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്, അങ്ങനെ ദേ ഈവനിങ് ടൈം നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യാൻ സന്ദീപാണ് കൂടെ എത്തുന്നത്. ഓൺ 917 ഈവനിങ്സ്, ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 3:18. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് നേരുമ്പോൾ ഇന്ന് ദാ കുറച്ചധികം സിനിമ ടിക്കറ്റുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഉന്മാദം മൂവി ടിക്കറ്റ്സ് എൻ്റെ കയ്യിൽ തീരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ ടിക്കറ്റ് ഈ വീക്കെൻഡിൽ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങളൊക്കെ ഇന്നത്തെ ദിവസവും കൂടി നമുക്ക് ചോദ്യങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന ലക്കി വിനേഴ്സിന് പോസിബിൾ ആണ്. സോ അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ ലെറ്റ്സ് നോട്ട് കോംപ്ലിമേറ്റ് ചില ദിവസങ്ങളെന്ന് പറയുന്നത്. ഈ കോംപ്ലിക്കേഷനും ചില മിസ്സിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. നാട് മിസ് ചെയ്യുമ്പോൾ നാട്ടിലുള്ള ആൾക്കാരെ എല്ലായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ ഒരു കാറ്റ് വൈബൊക്കെ എങ്ങനെയാണ് മിസ് ചെയ്യുന്നത് മറ്റുള്ളവർ പറഞ്ഞു പോകുമ്പോൾ ആദ്യകാലത്തൊക്കെ എനിക്ക് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് സത്യങ്ങൾ അൺലോക്ക് ആവുകയാണ്. അപ്പോൾ ഈ മിസ്സിങ് ഒക്കെ എല്ലാവർക്കും തന്നെ തോന്നാം. അങ്ങനെയുള്ള മിസ്സിങ്സ് കുറച്ചൊന്ന് എനർജറ്റിക് ആക്കാനും കുറച്ച് പോസിറ്റീവ് ആക്കാനും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്പോട്ട് ഏറ്റവും മനോഹരമാക്കുക, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുടെ ലൈഫിൽ അവർക്ക് സന്തോഷം അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു ചിരി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു. അങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിലേക്കും നമ്മുടെ ലൈഫിലേക്കൊക്കെ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് നമ്മളിത് ഒരുമിച്ച് തുടങ്ങുകയാണ്. വീണ്ടും ജൂലൈ 29 ബുധനാഴ്ച ദിവസം 917 ഈവനിങ്സ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ വിശേഷങ്ങൾ ആദ്യം ദേ അറിയാനായിട്ട്. സോ എൻ്റെ വിശേഷത്തിനെക്കാട്ടിലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ഞാൻ ദേ സെറ്റായിട്ട് റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം മറന്നുപോയിട്ടുള്ള ബർത്ത്ഡേ വിഷസോ വെഡിങ് ആനിവേഴ്സറി വിഷസോ മറ്റ് സ്പെഷ്യൽ ഡേ വിഷസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് പോകുന്നോട്ടെ. 5000917ലേക്ക് വിഷസ് ഒക്കെ കേൾക്കാനും അതേപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കഥകൾ അറിയാനും ഞാനും വെയിറ്റിംഗ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM-ൽ. മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയാലോ, 5000917. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:12. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.
7: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
8: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ് ഡാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
9: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ് ഡാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
10: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
11: Going home? Make it rewarding with Kalyan Jewelers.
12: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
13: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
14: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
13: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ 7765-5954.
15: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
16: യു ആർ ലിസ്ണിംഗ് ടു
15: 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Suno 91.7 FM 917 Evenings. Inte time aanu Sandeep aanu koode join cheyyunnathu. Studio clockil samayam 5 mani kazhinja 15 minute 51 secondum. അഗ്രതി വളരെ എനർജറ്റിക് ആയിട്ട് തിരിച്ച് ഞാനെത്തിയപ്പോൾ കുറച്ച് എനർജി കൂടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, സൗഭാഗ്യയുടെ ഒരു മെസ്സേജിൽ ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറിയത്. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അധികം സന്തോഷിക്കാവുന്ന കുറേ റീസൺസാണ് ഈ എന്താ കായൽ വെള്ളം, അതേപോലെ തന്നെ നമുക്ക് ഒഴുക്കുള്ള വെള്ളം കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. വെറുതെ അല്ലെങ്കിലും ആ അയച്ചു തന്ന വീഡിയോയ്ക്ക് ഒരുപാട് എന്താണ് എസെൻസ് ഉണ്ട്, ഒരുപാട് മീനിങ് ഉള്ളതായിട്ട് തോന്നി. ഇൻഫാക്ട് മലപ്പുറത്ത് എന്നുള്ള ഒരു വീഡിയോ ആണ് അയച്ചേക്കുന്നത്, കലിംഗും അതേപോലെ തന്നെ കലിംഗിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നതും അവിടെ പോയി ഇന്ന് ചായ കുടിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ എൻ്റെ എനർജി ബൂസ്റ്റ് ആവാണ്ടിരിക്കുക. ഈ ഓർമ്മകളിലൊക്കെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പല രീതിയിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയപ്പോഴും അല്ലാണ്ട് ഫാമിലി ആയിട്ടൊക്കെ കറങ്ങാൻ പോകുമ്പോഴുണ്ട്. ഇതിപ്പോൾ ഡെയിലി ലൈഫിൽ വീട്ടിൻ്റെ അപ്പുറത്തുള്ള കലിംഗിൻ്റെ അവിടെ വിട്ടു വരാം എന്നൊക്കെ പറഞ്ഞു പോയി ചായ കുടിക്കാനൊക്കെ പോകുന്ന സിനിമയിലാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ പോലും ആ വികാരമൊക്കെ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആയി മാറുകയാണ്. എന്തായാലും താങ്ക് യു സൗഭാഗ്യ, താങ്ക് യു വെരി മച്ച്. മലപ്പുറത്ത് നിന്ന് സൗഭാഗ്യ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് എന്നാണ് സൗഭാഗ്യ അതേ മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം രാമപുരം ആണ് സൗഭാഗ്യയുടെ സ്ഥലം. മലപ്പുറം കണക്ഷൻ എനിക്ക് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വീട് അവിടെയാണ് തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ആൻഡ് നീതു ദേ ഗുഡ് ഈവനിങ് വിഷസ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഫ്തിക് ഗുഡ് ഈവനിങ് ബ്രോ എന്നുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. ഗുഡ് ഈവനിങ് വിശ്വൻ കൊട്ടാരം, ഗുഡ് ഈവനിങ് ഡിയർ, വിഷിംഗ് യു എ വെരി ഗ്രേറ്റ് ഡേ. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് വിഷ് ചെയ്യുകയാണ്. ടു ഷെയ്ഖ് ബ്രോ ഓൾസോ, ഷെയ്ഖ് ഇസ്മായിൽ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. ലിജു ജോസഫ് ഗുഡ് ഈവനിങ് പറയുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ്. ഒരിക്കൽ കൂടി വിഷ് ചെയ്യുമ്പോൾ സൈജു ബ്രോ പറഞ്ഞിരിക്കുന്നത്, സൈജു ബ്രോ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഖത്തറിലുള്ള ആളായിരുന്നു, പിന്നെ വീണ്ടും ഇതാ ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും ഖത്തറിലേക്ക് തിരിച്ചു വരികയാണ്. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ നിശ്ചയമൊന്നും ഇല്ല, പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചു നോക്കിയതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിശ്ചയമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചു തന്നെയാണ് ബ്രോ പഠിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വളരെ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നു. ആ കൂട്ടത്തിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷം, വെഡിങ് ആനിവേഴ്സറി വിഷു കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു വിഷിലേക്ക് ഇതാ വരുമ്പോൾ ജിബ്രുവിൻ്റെ, ഓ ജിബ്രു എന്ന് വിളിക്കുന്ന ഇർഫാൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇർഫാൻ്റെ ബർത്ത്ഡേ വിഷ് അയച്ചു തന്നിരിക്കുന്നത് ഷമീർ, അർജുൻ, ഹാഷിം ആൻഡ് ആഷിഖ് എല്ലാവരും കൂടി ചേർന്നാണ് ജിബ്രുവിന്, നമ്മുടെ ഇർഫാന് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒന്നും പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

0: യെസ്, ബർത്ത്ഡേ വിഷസ് കഴിഞ്ഞ് നേരെ പോകുന്ന മറ്റൊരു വിഷസിലേക്ക്. വെഡിങ് ആനിവേഴ്സറി വിഷസുമായിട്ട് ദിവ്യയുടെ മെസ്സേജാണ് വന്നേക്കുന്നത്. ദിവ്യ ആൻഡ് സനൽ 13th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവ്യയ്ക്കും സനലിനും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് ഹിയർ വി ഗോ ഓൾ. ആനിവേഴ്സറി വിഷസും ബർത്ത്ഡേ വിഷസും സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അയക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജൊക്കെ അയച്ചോട്ടെ. ഞാൻ ദാ ഒരു ഗെയിമുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ കുറച്ചു മുന്നേ ആ ഒരു കലിങ്കിൻ്റെ കാര്യവും വെള്ളം ആ ഒരു കായൽ പോലത്തെ ഇതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് ചില പാട്ട് കേൾക്കാനായിട്ടുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. എന്തായാലും ആ ഒരു ടൈമിൽ മനസ്സിലേക്ക് വന്ന പാട്ടെന്ന് പറയുന്നത് ദാ ഈ ഒരു പാട്ടാണ് കേട്ടോ.
1: മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ.
0: കുറച്ച് നേരം നാട്ടിലോട്ടൊക്കെ പോയിട്ട് എന്തായാലും നമുക്ക് തിരിച്ചു വരാം. മനോഹരമായിട്ടുള്ള ഈ ഒരു ട്രാക്ക്, വെട്ടം എന്ന സിനിമയിലെ എം ജി ശ്രീകുമാർ ആലപിച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ട്രാക്ക്. യു ആർ ലിസ്ണിംഗ് ഓൺ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
1: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ? അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ് ഡാറ്റ് മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി, നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
2: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ് ഡാറ്റ് മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.
9: 917 ഈവനിംഗ്സ്.

വണ്ടർഫുൾ ആയിട്ടുള്ള കുറേയേറെ ട്രാക്കുകളൊക്കെ കേട്ട് പോകുന്ന ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 35 മിനിറ്റും 1 സെക്കൻഡും കഴിയുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഈ ഒരു ടൈം തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഐ ആം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് ദ ബോക്സ് ഗെയിം ബോക്സ്. And this is the last chance game box il lucky winners ne kaathirikkunnathu unmadam enna cinema day tickets aanu ee oru weekend thirchayittu namukku celebrate cheyanum kore കൂട്ടുകാരെ കാണാനും ഒക്കെ പറ്റുന്ന അവസരം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനുമായിട്ട് പോകാൻ പറ്റുന്ന അവസരമാണ്. സോ ഡോണ്ട് മിസ് ഔട്ട് ദ ചാൻസ്.

ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ആ ഒരു ഗെയിമിലേക്ക് കടക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഇന്നൊരു വർഷമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. സോ നമ്മുടെ നമ്പർ ഗെയിം, യൂഷ്വൽ ഗെയിമൊക്കെ വരാനുണ്ട്, ബട്ട് ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ പറയുന്ന ക്ലൂ വെച്ചിട്ട് ഏത് വർഷമാണ് എന്നുള്ളത് എനിക്ക് അയക്കാനായിട്ടാണ് ഇന്നത്തെ ആ ഒരു ഗെയിം നമ്മളുടെ സെറ്റിംഗ് വരുന്നത്. ആൻഡ് ആൻസറിലോട്ട് പോകാനായിട്ട് ഐ വിൽ ഗിവ് യു മൈ വെരി ഫസ്റ്റ് ക്ലൂ. ആദ്യത്തെ ക്ലൂ ഇതാണ്, ആപ്പിൾ ഐഫോണിൻ്റെ ആദ്യത്തെ സെയിൽ നടക്കുന്നത് ഈ വർഷമാണ്. ദ വെരി ഫസ്റ്റ് ആപ്പിൾ ഐഫോൺ സെയിൽ ചെയ്യപ്പെടുന്നത് ഈ വർഷമാണ് എന്നുള്ളതാണ് വെരി ഫസ്റ്റ് ക്ലൂ. സോ വൈറ്റലായിട്ടുള്ള ഒരു ക്ലൂവാണ്, ഏതാണ് ഈ വർഷം എന്നുള്ളത് മാത്രം എനിക്ക് അയച്ചാൽ മതി. വെരി ഫസ്റ്റ് ക്ലൂ, ദ വെരി ഫസ്റ്റ് ആപ്പിൾ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സെയിലിലെത്തിയത് ഈ വർഷമായിരുന്നു. ഇനി രണ്ടാമത്തെ ക്ലൂവിലേക്ക് വരുമ്പോൾ, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബുക്ക് റിലേറ്റ് ചെയ്ത് ഈ വർഷവുമായിട്ടൊരു ഫാക്റ്റ് ഉള്ളത്, ഹാരി പോട്ടർ ആൻഡ് ദി ഡെഡ്ലി ഹാലോസ് എന്ന ബുക്ക്, അതായത് ഹാരി പോട്ടറിൻ്റെ ഫൈനൽ ബുക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ വർഷമാണ്. ഹാരി പോട്ടറിൻ്റെ ഫൈനൽ ബുക്ക് ഇറങ്ങിയ വർഷം, ആപ്പിളിൻ്റെ ആദ്യത്തെ സെയിൽ ആ ഒരു ഫോൺ എത്തുന്നത് ഈ വർഷമാണ്. ഏതാണ് ഈ വർഷം എന്നുള്ളത് പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 ഗെയിം ബോക്സിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഉന്മാദം സിനിമയുടെ ടിക്കറ്റ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലൂസ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ദ വെരി ഫസ്റ്റ് ആപ്പിൾ ഐഫോൺ സെയിലിലെത്തുന്നത് ഈ വർഷമാണ്. ആൻഡ് ആ വർഷമാണ് എനിക്ക് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്ലൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാരി പോട്ടർ. ബുക്കൊക്കെ വായിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിയായിരിക്കും. ഏറ്റവും ഫൈനൽ ബുക്കായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ് എന്ന ബുക്ക് ഇറങ്ങുന്നത് ഈ പെർട്ടിക്കുലർ വർഷമാണ്. ഏതാണ് ഈ വർഷം പെട്ടെന്ന് അയച്ചോളൂ ആൻസേഴ്സ് അറിയാനായിട്ട്. ഞാനും വെയിറ്റിംഗ് ആണ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive a 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
2: Lulu, where the world comes to shop. Just feel
3: like you're അതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
9: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
10: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
11: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
10: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
11: ഫയലിംഗ് എടുത്തോളൂ, വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയല് തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
10: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
12: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
13: യു ആർ ലിസണിംഗ് ടു
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas, 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sona 91.7 FM with the 917 Evenings in the Time. Sandeep Anand Kode all of the studio clock. Samayam 5 mani kazhinja 52 minutum 44 secondum. Yet another beautiful evening. Friends ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി കറങ്ങാനുള്ള പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് ആ കറക്കമൊക്കെ എങ്ങ് നടക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീക്കെൻഡ് നമ്മൾ കാത്തിരിക്കുന്ന ഉന്മാദം മൂവിയുടെ ടിക്കറ്റ്സാണ്. ഇന്നത്തെ ആദ്യത്തെ ആ ഒരു സെറ്റ് ഓഫ് ചോദ്യമൊക്കെ ചോദിച്ച് ഒത്തിരി റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഗെയിം ബോക്സ്. 7 evenings game box. Okay, appo game box like kadakkuna ee oru samayam nammal choodyathilotte ok poonnene munne Gopika RV message aichittunde. Good evening Vishya Sana aichikkunna. Good evening Gopika, njan thichu good evening parayunnu wait cheythu Gopika de oru message aichittunde but karyam parannittile endanavo ini chodyam kelkathondano oru good evening il ഒതുക്കിക്കളഞ്ഞത് എന്നുള്ളത് ഡൗട്ടായിട്ട് ഞാൻ ഈ മെസ്സേജിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രഞ്ജു റൈറ്റ് ആൻസർ പറയുന്നു. ഐശ്വര്യ പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്, റൈറ്റ് ആൻസർ. റെജി റൈറ്റ് ആൻസർ പറയുന്നു. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ രണ്ട് ക്ലൂസും നമ്മളെ കൊണ്ടെത്തിക്കുന്നു ഒരൊറ്റ വർഷത്തിലാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ തന്നെ രണ്ട് വർഷമായിട്ട് അയച്ചിട്ടുണ്ട്. ബട്ട് അതിൽ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. ഇറ്റ് ഈസ് ബേസിക്കലി രണ്ട് ക്ലൂസും കൊണ്ടെത്തിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഒറ്റ ഒരു വർഷത്തിലേക്കാണ്. അത് ഏത് വർഷമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ മാറുന്നു എന്ന പ്രതീക്ഷയിൽ ലിജു ജോസഫ് ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ട് ലിജോയുടെ മെസ്സേജ് പറഞ്ഞു. എന്താണാവോ ലിജു ബ്രോ ഒന്നുകൂടെ പറയേണ്ടത്? ഗോപിക നമുക്കൊരു ഈവനിങ് മെസ്സേജ് മാത്രമാണ് അയക്കുന്നത്. മെസ്സേജ് വീണ്ടും റീലോഡ് ആവുകയാണ്. ഒരു സെക്കൻഡ് ഗൈസ്, ഇതിനെന്തോ ഒരു തകരാറുള്ള പോലെ. ലിജിൻ റൈറ്റ് ആൻസർ പറയുന്നു. മുർസൽ റൈറ്റ് ആൻസർ. മഹേഷ് റൈറ്റ് ആൻസർ. ശ്രീജിത്ത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റജി മത്തായി റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഐശ്വര്യ റൈറ്റ് ആൻസർ. ഐശ്വര്യയുടെ പേര് ഞാൻ നേരത്തെ വായിച്ചതല്ലേ, ഇത് റിപ്പീറ്റ് ചെയ്ത് പേര് വരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ടെക്നോളജിയെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെന്ന് കേട്ടിട്ടില്ലേ. രഞ്ജിത്ത് രഞ്ജിത്താണ് ലാസ്റ്റ് വായിച്ചത്. വിവേക് കേദാസ് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ രാഹുൽ റൈറ്റ് ആൻസർ. ഓക്കെ, മഹേഷ് റൈറ്റ് ആൻസർ പറയുന്നു. എഫ് സി എന്ന അക്കൗണ്ടിൽ നിന്നും തെറ്റുത്തരാണല്ലോ. 2014 പറഞ്ഞെങ്കിൽ 2014 അല്ല. സോ ഒന്നുകൂടി ഒന്ന് റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അജയ് റൈറ്റ് ആൻസർ പറയുന്നു. നീനൂസ് പറഞ്ഞേക്കുന്നത് ശരിയ ഉത്തരമാണ്. പ്രിയ, നീതു, മഷൂക്ക് അല്ല, മഷൂക്കിൻ്റെ ഉത്തരം തെറ്റിപ്പോയി. പക്ഷേ പ്രിയയും നീതുവും റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആസിഫ്, മാത്യു, ഷാ, ചാവക്കാട്, ജെഫ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. അനന്തു റൈറ്റ് ആൻസർ പറയുന്നു. രവി റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ ജിബിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഇതേ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം പേർക്ക് അതിനെ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഇതേ ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേട്ടാൽ മാത്രം മതി. ആദ്യത്തെ ചോദ്യമല്ല ആ ഒരു ക്ലൂ, ഒരു വർഷം കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ്. വെരി ഫസ്റ്റ് ആപ്പിൾ ഐഫോൺ സെയിലിലെത്തുന്നത് ഈ വർഷമാണ്. ആപ്പിൾ ഐഫോൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അത് മാർക്കറ്റിലേക്ക് സെയിലിന് എത്തുന്നത് ഈ പെർട്ടിക്കുലർ വർഷമാണ്. ഏതാണ് വർഷം എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ക്ലൂവിലേക്ക് വരുമ്പോൾ ഹാരി പോട്ടറിൻ്റെ ബുക്സൊക്കെ വായിക്കുന്നവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ് ആണ് ഏറ്റവും അവസാനത്തെ പാർട്ട്. ഈ ഒരു അവസാനത്തെ പാർട്ട് ഇറങ്ങുന്നത് ഈ ഒരു വർഷമായിരിക്കും. സോ അവസാനത്തെ ഹാരി പോട്ടറിൻ്റെ ബുക്ക് ഇറങ്ങുന്ന ഈ വർഷമാണ്. അതേപോലെ തന്നെ ആപ്പിൾ ഐഫോൺ ആദ്യമായിട്ട് സെയിലിലെത്തുന്നത് ഈ വർഷമാണ്. അപ്പോൾ ഏതാണ് ആ വർഷം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ 7th class ഗൈസ് ഈ വർഷം. ഒരു ചെറിയ ക്ലൂവും കൂടിയാണ് ഞാൻ തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ആൻസേഴ്സൊക്കെ പോത്തോട്ടെ. 5000-9917 ഞാൻ ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വീണ്ടും ദേ വരുന്നുണ്ട്. റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിനോസിനെ കാത്തിരിക്കുന്നത് ഉന്മാദം മൂവിയുടെ ടിക്കറ്റ്സ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ആൻഡ് ഓൾസോ ഇനിയും ഗെയിം സെഗ്മെൻറ്റ്സ് വരാനുണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉത്തരം പറയാൻ പറ്റാത്തവർക്ക് വെയിറ്റ് വി ഹാവ് ഗോട്ട് സം അതർ ഓപ്പർച്യൂണിറ്റി കമിങ് അപ്പ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കൊച്ചി രാജാവ് എന്ന സിനിമയിലെ Wonderful song coming up. Udit Narayan, Sujal Cheji Padi irikkuna. Amazing oru track. This is Katha's Happiness Frequency. Kooda ulladu Sandeep aanu. Kettu kettu. Kootu koodaanu.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ് എം എൽ 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടിയ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 3:38. ഈവനിങ് ടൈം, യെസ്, ഡിസ്കഷൻസ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും. നാട്ടിലെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സമയം അത് മാക്സിമം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക. കാരണം ഉള്ളിൻ്റെ അകത്തുള്ള, ഐ മീൻ നമ്മുടെ ഉള്ളിലുള്ള, ഉള്ളിൻ്റെ അകത്തുള്ള, അയ്യോ ഇപ്പം പറഞ്ഞ മാറിപ്പോയതാ കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്യാറുണ്ട്. ഈ ഹോണ്ട് ചെയ്യുന്ന സംഭവം ഏറ്റവും അധികം മാറിപ്പോകുന്നത് നമ്മൾ നടത്തുന്ന കോൺവെർസേഷൻസിലാണ്. ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക്, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക്, നമുക്കിഷ്ടമുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺവെർസേഷൻസ്, അങ്ങനെയുള്ള ഗ്യാങ് കൂടെ ഉണ്ടെങ്കിൽ യു ഗൈസ് ആർ റിയലി ലക്കി. അപ്പോൾ ആ ഒരു ലക്കി ഫാക്ടറോടുകൂടി നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന കാണാൻ തന്നെ എന്ത് രസമായിരിക്കും. ആ രസം തന്നെയാണ് ഇനി അങ്ങടേക്ക് നമ്മൾ കുറേ നാൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് സെലബ്രേഷൻസൊക്കെ വരാനിരിക്കുകയാണ്. അത്തരത്തിലൊരു സെലബ്രേഷൻ്റെ കഥ എനിക്കെന്തായാലും പറയാനുണ്ട്. ഈ വരുന്ന വീക്കെൻഡ് കുറച്ചുകൂടി കളർഫുൾ ആകാനായിട്ട് ഒരു ടീം ഇവിടെ നമ്മുടെ സഫാരി മാളിലേക്ക് എത്തുന്നുണ്ട്. ബാക്കി വിശേഷം ഞാൻ പറയാം, അത് അവിടെ നിൽക്കട്ടെ. വൈ? ബിക്കോസ് നമുക്കൊരു ഗെയിം ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 evenings game box.
4: അങ്ങനെ ഗെയിം ബോക്സിൽ ദാ ഇന്നത്തെ ചോദ്യത്തിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാണ്. ആൻസർ പറഞ്ഞുകൊണ്ട് തന്നെ ബട്ട് രണ്ടാമത്തെ ലിസ്റ്റ് വായിച്ചില്ലല്ലോ എന്ന് പലരും ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും. ആ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ലിജു ജോസഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജെ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. മഷൂ ക്രൈഡ് ആൻസർ. മനോജ് പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. ആന്റണി പോൾസൺ, അനുമോൾ അസീസ്, റോമി ഒക്കെ ശരി ഉത്തരം പറയുന്നു. റിയാസ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷമി, അർജുൻ, ഹാഷിം, ആഷിഖ് റൈറ്റ് ആൻസർ പറയുന്നു. ദിവ്യ റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ജെയ്സൺ, റഫീഖ്, ജോബി റൈറ്റ് ആൻസർ. ഷാനു ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ജിഷ്ണു, ജിൻഷാദ്, അമീർ, ഷെഫീഖ് റൈറ്റ് ആൻസർ പറയുന്നു. അങ്ങനെ ഈ റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഇതായിരുന്നു. ഐഫോൺ ആദ്യത്തെ ആ മോഡൽ ഇറക്കുന്നത്, സെയിലിനെത്തുന്നത് ഈ പെർട്ടിക്കുലർ ഇയറാണ്. ഏതാണ് വർഷം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്ലൂ എന്നുള്ളത് ഹാരി പോട്ടറിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ആ ഒരു ഫൈനൽ ബുക്ക് ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ് എന്ന 7-ാമത്തെ ആ ഒരു ഫൈനൽ ബുക്ക് ഇറങ്ങുന്നത്, ഈ സീരീസിലെ 7-ാമത്തെ ബുക്കാണ് ലാസ്റ്റ് ബുക്ക്, അതിറങ്ങുന്നതും ഈ പർട്ടിക്കുലർ ഇയറാണ്. രണ്ടും ഒരു വർഷം തന്നെയാണ്. 2007 എന്നുള്ള ആ ഒരു ഇയറിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ ആൻഡ് കൺഗ്രാചുലേഷൻസ് മാത്രമല്ല, ലക്കി വിന്നേഴ്സ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ടിക്കറ്റ്സുമായിട്ട് ഉന്മാദം സിനിമയുടെ ടിക്കറ്റ്സാണ് ലക്കി വിന്നേഴ്സിന് ലഭിക്കുന്നത്. ഇനിയും ഗെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കി ആർക്കെങ്കിലും എനിക്ക് കിട്ടുമോ, ഞാൻ അത്ര ലക്കി അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാ രണ്ടാമത്തെ ആ ഒരു മത്സരത്തിൽ കൂടി നമുക്ക് മത്സരിച്ച് നമ്മുടെ ഭാഗ്യ പരീക്ഷണം നടത്താം. അപ്പോൾ ലക്കി ഫാക്ടേഴ്സൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് കിടക്കേണ്ട സമയം കൂടി ആയി വരുന്നു. സന്ദീപാണ് കൂടി ഉള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 11 മിനിറ്റും 15 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
1: 91.7 FM,
4: Qatar's favorite radio station.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
8: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ?
9: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
10: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
11: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
12: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
13: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
14: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 18:22. യെസ്, ഒരു ഇവന്റിന്റെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ് കുറച്ചു മുന്നേ ഞാൻ പോയിരുന്നത്. ആ ഒരു ഇവന്റിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ ഒരു മൂവിയുടെ ടീസർ ലോഞ്ചിങ് സെറിമണി നടക്കാൻ പോവുകയാണ് സഫാരി മാളിൽ വെച്ച്. ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് കുറേയധികം പേർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഖത്തറിലേക്ക് ഒരു അടിപൊളി സ്റ്റാർ ടീം എത്താൻ പോവുകയാണ്. ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയുണ്ടെങ്കിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ അറിഞ്ഞു തുടങ്ങി കാണും. ആൻഡ് എവറിബഡി ഈസ് വെയിറ്റിംഗ്. ഈ വരുന്ന ഫ്രൈഡേ ആണ് ആ ഒരു ഇവന്റ് നടക്കുന്നത്. സോ ഡേറ്റും ടൈമും ഒക്കെ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട.
1: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: തീർച്ചയായിട്ടും ഈ വരുന്ന ഫ്രൈഡേ അപ്പതാ നമുക്ക് ഒരു ഇവന്റിലേക്ക് വീണ്ടും പഴയത് പോലെ നമ്മള് പല ഇവന്റുകളും അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ് ഷോസ് ഒക്കെ ആയിട്ട് ഇനി അങ്ങടേക്ക് സമയം മാറാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിക്ക് ദിസ് ഇവന്റ് ഇസ് ഗോയിങ് ടു ബി അമേസിംഗ് ഇവന്റ് ആസ് യൂഷ്വൽ. അപ്പോൾ സഫാരി മോളിൽ എല്ലാവരെയും കാണാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സായിട്ട് റേഡിയോ 91.7 FM ഉണ്ടാവും കൂടെ തന്നെ ആസ് യൂഷ്വൽ. This is your favorite FM station 91.7 FM.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive a 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
6: Lulu, where the world comes to shop.
7: Just feel like you're home.
8: Ye nenjil thodi irukku.
3: ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
9: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
3: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.
1: Radio Suno

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: All hits, all day.
0: This is
4: Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
5: Sky Jewelry now open at Safari Mall, Abu Hamur.
6: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 368 കത്തോറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 426 കത്തോറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 449.50 കത്തോറിയാൽ ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 487.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: This is Radio Suno
4: 91.7 FM,
0: Qatar's favorite radio station.
5: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
5: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
5: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
7: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
8: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ മേടിച്ചോ?
9: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
1: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
0: Terms and conditions apply. Joy Alucas, world's favorite jeweler.
5: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
1: സാൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം

0: ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് ആൽവ റോഡ്. കോൾ 7765-5954.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ TC വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to the Radio Sunna 91.7 FM 917 Evenings in the Time. Sandeep Aanu koodiyulladu. Studio clock il samayam 6 mani kazhinja 41 minute 42 second. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. പക്ഷേ അപ്ഡേറ്റ് നമ്മൾ പോകുന്നത് ഒരു യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.

0: ഓരോ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അറിഞ്ഞിരിക്കേണ്ടത് ആസ് എ പേഴ്സൺ ഹു ട്രാവൽസ് ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഏതാണ്, ആ ഡെസ്റ്റിനേഷനിൽ എന്തൊക്കെയാണ് പാടില്ലാത്തത്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ലേ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത്, ആ ഒരു ടൈമിലാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഡേ ബൈ ഡേ റൂൾസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഇഫ് യു ആർ മേക്കിംഗ് എ ട്രാവൽ എസ്പെഷ്യലി ടു ദുബായ്, ഇവിടുന്ന് ഖത്തറിൽ നിന്നാണെങ്കിലും അല്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെയാണ് പോകുന്നതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട്, എസ്പെഷ്യലി വെൻ യു ആർ ഗെറ്റിംഗ് സം ഡേയ്സ് ഓഫ്, കുറച്ച് അധികം ദിവസം ഒരു 10 ദിവസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ കുറച്ച് പോയി നിൽക്കാം എന്നൊക്കെയുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട് അവരുടെ കൂടെ പോകാം എന്നൊക്കെ ആലോചിച്ച് സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമ്മളറിയാത്ത രീതിയിൽ തന്നെ പണി വരുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് വന്നേക്കുന്നത് ദുബായിൽ നിന്നാണ്. സോ ദുബായിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ബാഗിൽ എന്താണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത്, ആൻഡ് നമ്മുടെ ലഗേജിൽ ആസ് ഇൻ ചെക്ക് ഇൻ ലഗേജിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പലപ്പോഴും ഒരുപാട് പേര് തന്നെ കണ്ടിട്ടുണ്ട് ഈ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടുപോയിട്ട് അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ചെക്ക് ഇൻ ബാഗേജിൽ വിടാണ്ട് കയ്യിൽ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്യും. ബിക്കോസ് അത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് തന്നെ എന്തായാലും അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ സ്പോർട്സ് ഐറ്റംസ് എസ്പെഷ്യലി ബാറ്റ്, സ്കേറ്റ് ബോർഡ്, മീൻ പിടിക്കുന്ന ചൂണ്ട, ഇതൊക്കെ തന്നെ ഇതൊക്കെ ഇലക്ട്രിക്കും അല്ലാതെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാക്സിമം എല്ലാ എയർപോർട്ട്സിലും തന്നെ ഹാൻഡ് ബാഗേജിൽ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തേക്കുന്നത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ്. സോ ടോയ്സ് ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ വളരെയധികം നോക്കി വേണം ഈ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്. കാരണം എല്ലാം നമുക്ക് ചെക്കിൻ ബാഗേജിൽ കൊണ്ടുപോകാമായിരിക്കും, ബട്ട് ദെൻ ക്യാരി ഓൺ ബാഗേജിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഒരുപാട് ഐറ്റംസ് തന്നെ ഇപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ട്രാവൽ സെറ്റ് ചെയ്യാനായിട്ട്, വെതർ ഇറ്റ് ഇസ് ടു ദുബായ് ഓർ എനി അതർ ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ GCC മാത്രമല്ല, എങ്ങടേക്കാണ് പോകുന്നതെങ്കിലും അവിടെ എന്താണ് എയർപോർട്ടിൽ നമ്മുടെ ക്യാരി ഓൺ ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം, പറ്റാത്ത കാര്യം, ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റംസിലോ അതല്ല ചെക്കിംഗ് പോയിന്റ്സിലൊക്കെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. സോ സേഫ് ആയിട്ടുള്ള ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
1: Ladies and gentlemen, please fasten your seat belts. Boarding pass. Dear passengers, have a safe and comfortable flight.
0: ആൻഡ് ഓഫ് കോഴ്സ് എപ്പോഴും ലൈഫിൽ ആ ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ, ഇറ്റ്സ് മോർ ദൻ ജനറൽ നോളജ്. ശരിക്കും ജനറൽ നോളജ് എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ലോകപരിചയം വേണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ഏറ്റവും അധികം നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരതി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദാ ഈ ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന്.

अरे अरे व्हाट अ सॉन्ग तेरे नाल लव हो गया എന്ന സിനിമയിലെ പാട്ടാണ് ബട്ട് ഗുഡ് സജഷൻ അപ്പോൾ ആർത്തിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടു ഓൾ ദ വൺസ് ലിസ്റ്റിംഗ് ടു മീ റൈറ്റ് നൗ ദ ഒരു വണ്ടർഫുൾ സോങ് പ്ലേ ചെയ്യുന്നു ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. ബർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ ബർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
7: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
8: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
7: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
8: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
7: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Welcome, welcome once again. Welcome back, Radio Suno 91.7 FM 917 evenings in the time. Sandeep Aanu koodeyulladu. Studio clockil samayam 7 mani kazhinja 2 minute 22 second. ബ്യൂട്ടിഫുൾ ഈവനിങ്. ഒരുപാട് പേര് തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഒത്തിരി പേര് ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും. ഇൻഫാക്റ്റ് ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് അയക്കാനായിട്ട് മറക്കണ്ട. വൈ ബിക്കോസ് ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് ഔട്ട്ഡോർ ഗെയിംസൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്നതിനെക്കാട്ടിലും ഇൻഡോർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ബാഡ്മിൻ്റൺ, ബില്ലിയാർഡ്സ്, അങ്ങനെ കുറേ ഇൻഡോർ കോർട്ടുകളുണ്ട്. ഇൻഫാക്റ്റ് നമുക്ക് ഫുട്ബോൾ കളിക്കാനും ഇവിടെ ഇൻഡോർ കോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ടീം ഓഫ് കോഴ്സ് ഫോം ആകുന്നത് ഈ ഒരു സമ്മർ ടൈമായിരിക്കും ഇങ്ങനെ ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ. ആൻഡ് ഇത് പൊഴിഞ്ഞു പോകുന്നത് വിൻ്റർ ടൈമിലേക്ക് കടക്കുമ്പോഴായിരിക്കും. കാരണം ആ സമയം നമുക്ക് കുറച്ചധികം മടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മടിക്കാണ്ട് ഉഷാറായിട്ട് ഗെയിമിനൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ എനർജിയൊക്കെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന വീക്കെൻഡ് ദാ ഒരു സിനിമ കാണാനായിട്ട് പോയാലോ നമുക്ക്. യെസ്, ഉന്മാദം മൂവിയുടെ ടിക്കറ്റ്സ് ആണ് നമ്മുടെ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന. ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം റൈറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുചോദ്യവുമായിട്ട് ഞാൻ ദേ എത്തുകയാണ്, ഒരു ചെറിയ പണിയുമായിട്ട്.

അപ്പൊ പണിയും കെണിയും ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണിയും കെണിയും ഒന്നുമല്ല, വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റിയതാണ്. എപ്പോഴും നമ്മൾ ബ്രാൻഡ് അസോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ബ്രാൻഡുകളൊക്കെ തന്നെ നമ്മൾ കരുതി വെച്ചേക്കുന്ന ഫുൾ ഫോം ആയിരിക്കില്ല അബ്രിവേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ രണ്ട് ബ്രാൻഡുകളുണ്ടായിരുന്നു, ഇന്ന് മറ്റ് രണ്ട് ബ്രാൻഡുകളുമായിട്ടാണ് എത്തുന്നത്. ഈ ബ്രാൻഡിൽ ഒരു ബ്രാൻഡ് ഞാനൊരു ഫുൾ ഫോം ആയിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഡൗട്ടുള്ള പലർക്കും തന്നെ ഇതൊരു പുതിയ അറിവായിരിക്കും. ആ ഒരു പുതിയ അറിവിലേക്ക് നമ്മളെത്തുമ്പോൾ രണ്ട് ബ്രാൻഡുകൾ സുപരിചിതമായിട്ടുള്ള ബ്രാൻഡ്സ് തന്നെയാണ്, അമുൽ ആൻഡ് MRF. അമുൽ എന്ന ബ്രാൻഡും MRF എന്ന ബ്രാൻഡും, ഈ രണ്ട് ബ്രാൻഡ്സിൻ്റെ ഫുൾ ഫോമാണ് എനിക്ക് അറിയേണ്ടത്. അബ്രിവേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ ഈ അമുലും MRF എന്ന് പറയുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഉന്മാദം മൂവിയിലെ ടിക്കറ്റ്സ് ആണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്ക്, സൺഡേ ഹോളിഡേ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ദ 917 ഈവനിങ്സിലൂടെ. Keep listening.

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 10 മിനിറ്റും 2 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Going home? Make it rewarding with Kalyan Jewelers.
7: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
8: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
9: ആകെ സെഡാണ് മോനെ.
10: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
8: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
11: അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും.
10: കെട്ടുണ്ണിയാട്ടൻ ഇത്ര കോൺഫിഡൻസ് പറയാൻ ഇനി ലോട്ടറി എങ്ങനെ അടിച്ചോ?
12: അല്ലെന്നേ, ഇത് സഫാരിയുടെ വിസിറ്റ് ആൻഡ് വിൻ അറിഞ്ഞിട്ട് വരുന്ന വരവാ. ജൂലൈ 30 ഗരാഫ എസ്ദാൻ മോളിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന്റെ എക്സ്പാൻഡഡ് ഷോറൂമിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് സഫാരി ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. നറുക്കെടുപ്പിലൂടെ ഒരു MG3 2026 കാർ സമ്മാനമായി നേടാനുള്ള വമ്പൻ ചാൻസാ.
13: സഫാരി ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ മോൾ അൽ ഗരാഫയിൽ ഗ്രാൻഡ് എക്സ്പാൻഷൻ ഓഫർ. വിസിറ്റ് ആൻഡ് വിൻ MG3 2026 കാർ. ഈ ഓഫർ August 12 വരെ. ലക്കി ഡ്രോ August 13.
14: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rujiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെൻറ്റർ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 17:58. ആൻഡ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ബ്രാൻഡ്സിൻ്റെ ഫുൾ ഫോം. ശരിക്കും അതിൽ ഒരു ബ്രാൻഡ് ഫുൾ ഫോം തന്നെയാണെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. പേഴ്സണലി ഈ ഒരു ബ്രാൻഡ് ഏതാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അമുൽ ആൻഡ് ഓൾസോ MRF രണ്ട് ബ്രാൻഡുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നത്. അതിൽ അമുൽ ബ്രാൻഡാണ്. ഞാൻ അമുലിന് ഒരു എക്സ്പാൻഷനൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ദെർ ഇസ് എൻ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്കിതേ ഒരുപാട് ലിസ്ണേഴ്സ് ആൻസേഴ്സ് ഇങ്ങനെ വരി വരിയായിട്ട് അയക്കുന്നുണ്ട്. ഷാ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഞ്ജന ആൻസർ പറയുന്നു. ഫൈറൂസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആഷിഖ് പി, അരുൺ തോമസ്, അതേപോലെ ജെറി ബെൻസൺ, ഷിനാജ് ആൻസർ പറയുന്നു. യാഷ്മിയ എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. എമി റൈറ്റ് ആൻസർ. ഷാബു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജെയ്സൺ റൈറ്റ് ആൻസർ. എമിലിൻ റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ഒമാർ റൈറ്റ് ആൻസർ. ഗിരി ബുഷ്ര റൈറ്റ് ആൻസർ. ജംഷി റൈറ്റ് ആൻസർ പറയുന്നു. അൻഷാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ സഹീൽ റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ബിന്ദു വർഗീസ് റൈറ്റ് ആൻസർ. അഞ്ജു ജെയ്സൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എസ് കെ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഫരീസാദ് റൈറ്റ് ആൻസർ. ഇക്ബാൽ മുഹമ്മദ് പറഞ്ഞേക്കുന്ന ഉത്തരം യെസ് ശരി തന്നെയാണ്. ആഷിഖ് റൈറ്റ് ആൻസർ പറയുന്നു. ജെഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുരളി മേനൻ, അതിനിടയ്ക്ക് നമുക്കൊരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ബ്രോ. ജെയ്സൺ റൈറ്റ് ആൻസർ തന്നെയാണ്. റഫീഖ്, ജോബി, ഷാനു, അനു ആൻഡ് ഓൾസോ ജിഷ്ണു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷഫീഖ്, അമീർ, ജിൻഷാദ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ലോട്ട് ഓഫ് പീപ്പിൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ഇങ്ങനെ പറയുമ്പോൾ യെസ്. എവറി സച്ച് അപ്ഡേറ്റ്, ഇതേപോലുള്ള എല്ലാ അപ്ഡേറ്റും തന്നെ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ, അമുൽ ആൻഡ് ഓൾസോ MRF രണ്ട് ബ്രാൻഡിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായത്. ലാസ്റ്റ് ചാൻസ് ആണ് ടു വിൻ ദ ടിക്കറ്റ്സ് ഓഫ് മൂവി ഉന്മാദം. ഉന്മാദം സിനിമയുടെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. വൺ മോർ ടൈം, ഒരു ചെറിയ ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് കൂടെ കഴിഞ്ഞാൽ ടിക്കറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവസാനിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്, എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഞാൻ ലാൽജോസ്, റേഡിയോ 91.7 കേട്ട്.

പണി ഈസ് ആക്ച്വലി സോർട്ടഡ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് തന്നെ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈജു റൈറ്റ് ആൻസർ ലിസ്റ്റിലേക്ക്, രണ്ടാമത്തെ ലിസ്റ്റാണ് കേട്ടോ വായിക്കുന്നത്. രാജേഷ് റൈറ്റ് ആൻസർ പറയുന്നു, ഷാ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അഞ്ജന പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്, ഫെയ്സ ഫിറോസ്, ആഷിഖ് പി, അരുൺ തോമസ് പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്, ജെറി റൈറ്റ് ആൻസർ, ബെൻസൺ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഷിഹാജ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, യാഷ് മിയ റൈറ്റ് ആൻസർ, എമി റൈറ്റ് ആൻസർ പറയുന്നു, സെയ്ബുൻ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, ഒരു അറബ് നെയിമുള്ള അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻ സാറ, ക്യാൻ യു പ്ലേ ഇഷ്ക് ദേ സോങ്? ഓക്കെ, ഞാൻ ആ സോങ്ങിലേക്ക് തിരിച്ചെത്താം. ആൻ സാറ ഐ വിൽ ട്രൈ ടു പ്ലേ ദാറ്റ് സോങ്. ജെഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അൻസൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ആൻഡ് ദിവ്യ റൈറ്റ് ആൻസർ പറയുന്നു, ജിബ്രു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സനൽ റൈറ്റ് ആൻസർ ആണ്, ഹാഷിം റൈറ്റ് ആൻസർ, ആഷിഖ് പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. അങ്ങനെ ആഷിഖോടെ നമ്മൾ ആ ഒരു ആൻസറൊക്കെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. ചോദിച്ചിരുന്ന ആ ഒരു ഫുൾ ഫോം, രണ്ട് ബ്രാൻഡുകളുടെ ഫുൾ ഫോമാണ്. ആദ്യത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് അമുൽ എന്നുള്ള ആ ബ്രാൻഡാണ് കേട്ടോ. സി, ഈ അമുൽ ബ്രാൻഡ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് തന്നെ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ് അമുലിൻ്റെ ഫുൾ ഫോം എന്നുള്ളത്. ശരിക്കും അമുലിന് അങ്ങനെ ഒരു ഫുൾ ഫോം ഉള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. ബട്ട് ദെൻ യെസ്, അമുൽ എന്നുള്ള ബ്രാൻഡിന് ഒരു ഫുൾ ഫോം ഉണ്ട്. ദി അബ്രിവേറ്റഡ് വേർഷനാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അമുൽ എന്നുള്ളത്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് ആ ഫുൾ ഫോം നമ്മൾ പറയുന്നത്. ഓഫ്കോഴ്സ് ഇനി നമ്മൾ മദ്രാസ് റബ്ബർ ഫാക്ടറിയിലേക്ക്, അതായത് നമ്മുടെ എം ആർ എഫിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് ആ എം എന്നുള്ളത് ഒത്തിരി ആൾക്കാരുടെ പേരുമായിട്ട് റെഫർ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ബട്ട് ദെൻ കറക്റ്റ് ചെയ്ത് ഒത്തിരി പേര് തന്നെ ഇപ്പോൾ സെക്കൻഡ് ലിസ്റ്റിലേക്ക് അയക്കുന്നുണ്ട്. അൻഷാദ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്, സഹീൽ റൈറ്റ് ആൻസർ പറയുന്നു, ബിന്ദു വർഗീസ് ശരി ഉത്തരമാണ്. റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയാണ്ടിരിക്കുന്നത്? കൺഗ്രാജുലേഷൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന ആ ടിക്കറ്റ് എക്സിക്യൂട്ടീവ്സ് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിൽ ബി ബാക്ക് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ കമ്മിങ് അപ്പ്, കീപ് ലിസണിങ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഫ്രീക്വൻസി.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
6: ഞാൻ രാജ് കലേഷ്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
7: കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
8: 917 evenings.

0: வெல்கம் வெல்கம் ஒன்ஸ் அகேன் வெல்கம் பேக் ரேடியோ சந்தீபான கூட உள்ளது ஸ்டுடியோ கிளாக்கில் சமயம் 7 மணி கழிய 50 மினிட்டும் 18 செகண்டும் ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് തന്നെ ഇതാ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ ടൈം ടു വൈൻഡ് അപ്പ്. ചെറിയൊരു റെസ്റ്റിലേക്ക് നമ്മൾ വരേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. രാത്രിത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഐ മീൻ ഡിന്നർ. രാത്രിത്തെ ബ്രേക്ക്ഫാസ്റ്റോ, പക്ഷേ രാത്രിത്തെ ഡിന്നർ കണ്ടില്ലേ, സിസ്റ്റമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയായിരിക്കും മാറി തുടങ്ങുന്ന സമയമാണ് ഈ രാത്രി ടൈം എന്ന് പറയുന്നത്. സോ ഫുൾ സ്റ്റോപ്പ് എത്തിക്കേണ്ട ആ ഒരു പോയിന്റിൽ നമ്മൾ തീർച്ചയായിട്ടും റെസ്റ്റും കാര്യങ്ങളുമൊക്കെ എടുക്കണമെന്നുള്ളത് നമ്മുടെ ബോഡി തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പല രീതികളുമുണ്ട്. ആൻഡ് വൺ സച്ച് ഇൻഡിക്കേഷൻ ഇസ് ദാറ്റ് വെൻ യു ആർ നോട്ട് ടോക്കിംഗ് നോർമലി, അപ്പോൾ ആ ഒരു സംഭവമൊക്കെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി ഉറക്കത്തിൻ്റെ സമയത്തിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോവുകയാണ്. കുറച്ച് അപ്ഡേറ്റ്സുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനും വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. യു ഹാവ് ഗോട്ട് ഓൺലി 1 hour വിത്ത് മീ. ഈ 1 hour ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളുമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഇഫ് യു ഗോട്ട് എനി സജഷൻസ് തീർച്ചയായിട്ടും ആ സജഷൻസ് ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യവും മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യവും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട് സേ ദിസ് വൺസ് അഗൈൻ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: ഓഫ് കോഴ്സ് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എങ്കിൽ പോലും വീണ്ടും ഉറപ്പിക്കുകയാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, മാക്സിമം വെള്ളം. ഇത് കേൾക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്ന സമയത്തെങ്കിലും ആ ഒരു സിപ്പ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ഈ ഒരു സമയത്ത്. സ്പെഷ്യലി ഇനി നാട്ടിലോട്ടൊക്കെ പോകാനുള്ള പ്ലാൻസൊക്കെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പോയിട്ട് തിരിച്ച് വരാനുള്ള ആ ഒരു പോസിബിലിറ്റീസൊക്കെ ഉണ്ടാവട്ടെ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്ക്, മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 9.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഖത്തർ എന്നുള്ള രാജ്യം നമുക്ക് തീർച്ചയായിട്ടും നൽകുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ ദേ വീണ്ടും നമുക്കൊരു അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏറ്റവും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്ത ബിസിനസ് ഗൈഡൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫീസിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കോൺട്രാക്ട് ഫോർ ഇൻവെസ്റ്റേഴ്സ്, ഓൺട്രപ്രണേഴ്സ് ഒക്കെ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ പഠിച്ച് അത്യാവശ്യം നല്ലൊരു ബിസിനസ് രീതിയിൽ ബിസിനസ് പരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റും ഇൻവെസ്റ്റർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് ഖത്തറിൻ്റെ ഈ ഒരു ബിസിനസ് സെക്ടർ വരാൻ പോകുന്നത്. സോ ഏറ്റവും പുതിയ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി കമ്പനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊസീജിയർ, അതേപോലെ തന്നെ ഇൻവെസ്റ്റർ ഇൻക്വയറീസ്, ഇതൊക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രൊവൈഡിങ് ഓൾ ടൈപ്സ് ഓഫ് സപ്പോർട്ട്, അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, നമ്മുടെ ആ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ഈ ഒരു ബിസിനസ് ഗൈഡൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫീസിലൂടെ. ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോൺടാക്ട് ആവാൻ പോവുകയാണ് ഈ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് എന്നുള്ളത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: എവറിത്തിങ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സും അതേപോലെ നമ്മുടെ ആ ഒരു സംരംഭം നമുക്ക് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ്, ഇഫ് യു ആർ നോട്ട് ഓണർ ഓഫ് എ കമ്പനി, തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് നമ്മുടെ ഫുള്ളസ്റ്റ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് ഇനി പോകുന്നത്. സന്ദീപാണ് കൂടിയുള്ളത് 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മുതൽവൻ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സെന്റർ 91.7 FM-ലൂടെ ആ ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ പ്ലേ ചെയ്ത് തന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ നൈറ്റ് കൂടി ആശംസിക്കുന്നു. ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഞാനൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് എത്തുന്നത്. എല്ലാവരും തന്നെ മറ്റന്നാൾ, അതായത് നമ്മുടെ ഫ്രൈഡേ എന്ന ദിവസം സഫാരി മോളിലേക്ക് എത്താനായിട്ട് മറക്കണ്ട. വൈ ബിക്കേസ് അവിടെ അടിപൊളി ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. ഒരു മൂവിയുടെ ടീസർ ലോഞ്ച് പ്രൊമോ ആണ് നടക്കുന്നത്.
1: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരിറ്റോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സലോൺ 91.7 FM.
0: നമുക്ക് അത്രയും പ്രിയപ്പെട്ട താരങ്ങൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, അതേപോലെ തന്നെ ടിനി ടോം എല്ലാവരും എത്തുമ്പോൾ അവർക്ക് മാക്സിമം സപ്പോർട്ടുമായിട്ട് ആസ് യൂഷ്വൽ ഖത്തറിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സ്നേഹമായിട്ട് നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഇവന്റ് ഓട്ടം തുള്ളൽ ടീസർ ലോഞ്ച് ഇവന്റിലേക്ക് വൈകുന്നേരം 6 മണി ഫ്രൈഡേ ബുഹമൂറുള്ള സഫാരി മോളിലേക്ക് എത്തിച്ചേരാനായിട്ട് മറക്കണ്ട. അവർ ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപ് ആണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 56 സെക്കൻഡും. യെസ്, ആരോഗ്യം നോക്കണം നോക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു പൊട്ടലും ചീറ്റലും ഒക്കെ അതേ സൗണ്ടിലും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫീലാവുന്നുണ്ട്. ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ആ ഒരു എന്താണ് ചെറുതായിട്ട് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫണി ഇൻസിഡൻസ്, സ്പെഷ്യലി നമ്മുടെ ഗെയിം സെഗ്മെൻറ്റ് ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ. ദാ ഇപ്പോൾ ഗുഡ് നൈറ്റ് മെസ്സേജസുമായിട്ട് നമുക്ക് അർജുൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹാഷിം, ഗുഡ് നൈറ്റ് ബ്രോ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഹാഷിമിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആഷിക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ആൻഡ് ഓൾസോ ജാസിം ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോബി ഗുഡ് നൈറ്റ് പറയുന്നു. ഷാനു, അനു ആൻഡ് ഓൾസോ ജിൻഷാദ്, ഗുഡ് നൈറ്റ് ബ്രോ, ടേക്ക് കെയർ, ഗെറ്റ് വെൽ സൂൺ എന്നുള്ള മെസ്സേജാണ്. ഗെറ്റ് വെൽ സൂൺ എന്ന് പറയാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷേ റെസ്റ്റ് എടുത്താൽ മാറും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പം നാളെ ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന പ്രോമിസോടുകൂടി ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡേ ആശംസിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണ്ട. വെള്ളം പോലെ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. അപ്പോൾ അതിലും കോംപ്രമൈസ് കാണിക്കേണ്ട. നമ്മുടെ ബ്രെയിനും ബോഡിയും ഈക്വലി തന്നെ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. മനോഹരമായ മറ്റൊരു ട്രാക്ക് ഇതാ നൽകിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് 917 ഈവനിങ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. സീ ടുമോറോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
0: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
6: and
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Joy Alukas brings you the joy of summer.
4: This summer season in jewelry purchase nulla 8 mega deals idai theerkunu diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange cheyam verum 0% deduction rate il ini ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alukas in the gcc ee offerugal august 8 vare maatram
5: terms and conditions apply
6: joy alukas world's favorite jeweler
7: Doctor on air. Brought to you by
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings. 917 Evenings.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡി സുനു. സിറ്റി ലൈറ്റ്സുകളെല്ലാം പതിയെ മങ്ങുന്ന സമയം, നമ്മുടേതായ ഒരു സമയം, പഴയ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. ഇന്നത്തെ ദിവസം സുനോ മെലഡീസില് ഞാൻ വിചാരിച്ചു വേണു നാഗവല്ലി സാറിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്രയായാലോ എന്ന്. ഇന്നത്തെ ദിവസവും അദ്ദേഹവുമായിട്ട് അങ്ങനൊരു കണക്ഷൻ ഒന്നുമില്ല, ബട്ട് പൊതുവെ അദ്ദേഹത്തെ ഒരു വിഷാദ നായകനായും ഒരു അലസ മുഖഭാവമുള്ള നായകനായിട്ടും ഒക്കെ അല്ലേ പറയാറുള്ളത്. എന്നാൽ മലയാള സിനിമയിലെ ഒരുപാട് നല്ല റൊമാൻറ്റിക് സോങ്സിൽ അഭിനയിച്ച, ഒരുപാട് എവർഗ്രീൻ മൂവീസ് ഡയറക്റ്റ് ചെയ്ത് എഴുതിയ ഒരു ലെജൻഡാണ് നമ്മുടെ സ്വന്തം വേണു നാഗവല്ലി സാർ. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വെറും ഒരു വിഷാദ കാമുകനിൽ നിർത്താൻ പാടുണ്ടോ? അല്ലെങ്കിലും വിഷാദ കാമുകന്മാരുടെ അംബാസിഡർ അല്ലെങ്കിൽ ഒരു വേണു നാഗവല്ലി ലൈൻ എന്നൊക്കെ പറയുന്നതിൽ എന്താ ഇത്ര തെറ്റുള്ളേ? ഈ നഷ്ടഭ്രണയോ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കാനും ഒക്കെ ഒരാള് നമുക്ക് വേണ്ടേ? പക്ക ഹീറോയിസം കാണിക്കാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ സിനിമയിൽ. ഒരു റിയൽ നായകനെ കാണിക്കാൻ വേണു നാഗവല്ലി സാർ തന്നെ വേണ്ടി വന്നു. പത്മരാജൻ സാറും കെ ജി ജോർജ് സാറുമാണ് വേണു നാഗവല്ലി എന്ന അതുല്യ കലാകാരനെ സിനിമയിൽ എത്തിക്കാനായുള്ള കാരണക്കാര്. പത്മരാജൻ സാറിന്റെ ശുപാർശയിലാണ് കെ ജി ജോർജിന്റെ ഉൾക്കടലിൽ വേണു നാഗവല്ലി സാറ് അഭിനയിക്കുന്നത്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Hi, this is Rahman.
7: You're listening to
6: Radio Suno 91.7 FM. Can't get to cool.

0: सुनो मेलोडीज
1: ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. പഴയ പാട്ടുകളുടെ കഥകളിലൂടെയും പാട്ടുകളിലൂടെയുമുള്ള യാത്ര ഇന്ന് നമ്മൾ വേണുനാഗവല്ലി സാറിന്റെ പാട്ടുകളിലൂടെയാണ്. ഇന്നത്തെ ദിവസം വെറുതെ ഇന്ന് വേണുനാഗവല്ലി സിനിമകളിലൂടെയും ഗാനങ്ങളിലൂടെയും പോയാലോ എന്ന് ഓർത്തു. സാധാരണ പഠന രീതികളൊന്നും വേണുനാഗവല്ലി സാറിന് ഒരിക്കലും ഒത്തുപോയിട്ടില്ല. പ്രീ ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു, പിന്നീട് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശ്രമിച്ചു, അതും ഉപേക്ഷിച്ചു. അതിനുശേഷം ബി ഫോറസ്ട്രി എന്ന കോഴ്സ് ചേരാൻ തീരുമാനിച്ചു, അവിടെന്നും മടങ്ങിപ്പോന്നു. ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി, സ്കോളർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് അതും നടന്നില്ല. അതിനെല്ലാം ശേഷം സിനിമയിലേക്ക് തന്നെ അദ്ദേഹം വന്നു. 80s ലാലേട്ടന്റെ ഹിറ്റ് സിനിമകളുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാള് വേണുനാഗവല്ലി സാർ തന്നെയാണ്. പക്ഷെ എക്കാലവും അദ്ദേഹം ഓർത്തത് നേരത്തെ പറഞ്ഞപോലെ ഒരു വിഷാദ നായക കഥാപാത്രങ്ങളിലൂടെയാണ്. പക്ഷെ അദ്ദേഹം അറിയപ്പെടേണ്ടിയിരുന്നത് അതിനപ്പുറമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ കോമഡി ഹിറ്റ് എന്ന് പറയാവുന്ന കിലുക്കം എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് വേണുനാഗവല്ലി സാറായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ജോജിയും നിശ്ചലും തമ്മിലുള്ള കോമഡി ഡയലോഗുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സിനിമയിൽ ഇത്രയും തമാശ രംഗങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അത് എഴുതിയ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്രമാത്രം നർമ്മബോധം ഉണ്ടാകും. മലയാള സിനിമയിൽ ഇന്നും കിലുക്കം പോലുള്ള ചിത്രങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഒരു വലിയ ഉത്തരമാണ് വേണുനാഗവല്ലി സാർ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. പാട്ടുകഥകളും വിശേഷങ്ങളുമായി ഇന്നത്തെ യാത്ര നമ്മൾ വേണുനാഗവല്ലി സർ സ്പെഷ്യലാണ്. സിനിമയുടെ ഭാഷ മാറിയിരിക്കുന്നു. ഇന്നതിന് മറ്റാരുടെയോ ഭാഷയാണ്. ഇത് പറഞ്ഞത് വേണുനാഗവല്ലി സാറാണ്. എപ്പോഴും സാറ് തന്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയിരുന്നത് ചുറ്റുവട്ടത്ത് നിന്നായിരുന്നു. കണ്ണിൽ പതിഞ്ഞ വ്യക്തികൾ, സുഹൃത്തുക്കൾ, ഹൃദയത്തെ ഉലച്ച് കടന്നുപോയവർ, അങ്ങനെ പലരും അദ്ദേഹത്തിന്റെ സിനിമയിൽ കഥാപാത്രങ്ങളായി. സ്കൂൾ കാലഘട്ടത്തിലോ മറ്റോ ആണ് വേണുചേട്ടന്റെ ആത്മസുഹൃത്ത് ഒരു സൈമൺ മാത്യു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമായിരുന്ന ആ വ്യക്തി ഒരു അപകടത്തിൽ മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് സുഗമോ ദേവി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിന് രൂപം കൊടുത്തത്. അതുപോലെ ജഗദീഷേട്ടനും ഉണ്ട് ഒരു എക്സ്പീരിയൻസ്. ഒരു സൗഹൃദ സദസ്സിൽ ചില രാഷ്ട്രീയക്കാരെ അനുകരിച്ച് പരിപാടി നടത്തി. ആക്ഷേപഹാസ്യമായതുകൊണ്ട് എല്ലാവരെയും രസിപ്പിച്ചു. വേണുചേട്ടനും അത് നന്നായി രസിച്ചിരിക്കണം. അത് അദ്ദേഹം പിന്നീട് ഒരിക്കൽ

പറഞ്ഞു, സ്വാഗതം എന്ന ചിത്രത്തിൽ ജഗദീശേട്ടനായിട്ട് മാറ്റിവെച്ച രാഷ്ട്രീയക്കാരന്റെ കഥാപാത്രം അന്ന് ആ സ്റ്റേജിൽ കണ്ട പെർഫോമൻസിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അങ്ങനെ മിക്ക അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട് ഇങ്ങനൊരു അനുഭവം. നമ്മൾ പോലും അറിയാതെ നമ്മളെ ചിലപ്പോൾ വേണുചേട്ടൻ സിനിമയിലേക്ക് അങ്ങ് പകർത്തു.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര വേണുനാഗവലി സർ സ്പെഷ്യൽ. ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ അദ്ദേഹവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ തോന്നി അദ്ദേഹത്തിന്റെ സിനിമകളും പാട്ടുകളും ഒക്കെ നമ്മളൊന്ന് ഓർത്തു പോകണമെന്ന്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ തന്റെ ചില്ല് എന്ന 1982 ഇറങ്ങിയ സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് പഴയൊരു ബുക്ക് മാമ്പഴം എന്ന കുട്ടികളുടെ മാസിക അപ്രതീക്ഷിതമായിട്ട് മറിച്ചു നോക്കാനിടയിൽ അതിൽ അടിച്ചു വന്ന ONV കുറുപ്പ് സാറിന്റെ ഒരു കവിത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലെനിൻ രാജേന്ദ്രൻ സാർ ഈ കവിതയുമായി ONV സാറിനെ ചെന്ന് കണ്ടു. താൻ പണ്ട് എഴുതി മറന്ന വരികൾ സിനിമയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം സന്തോഷത്തോടെ അനുവാദം നൽകി. ചെന്നൈയിലെ പാം ഗ്രൂം ഹോട്ടലിൽ വെച്ചിട്ടാണ് ലെനിൻ സാറ് സംഗീത സംവിധായകൻ MV ശ്രീനിവാസ് സാറിന് ഈ വരികൾ വായിച്ചു കൊടുക്കുന്നത്. മലയാളം അറിയാത്ത MVSന് ONV സാറിന്റെ വരികളുടെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. പാട്ടിന്റെ ആഴം മനസ്സിലായപ്പോൾ ഇതൊരു മുറിക്കുള്ളിൽ ഇരുന്ന് കമ്പോസ് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആവേശത്തോടെ ചെന്നൈ മറീന ബീച്ചിലേക്ക് നടന്നു. ആ സന്ധ്യയിൽ കടൽക്കാറ്റേറ്റാണ് ഈ അനശ്വര ഗാനത്തിന് അദ്ദേഹം ഈണം കൊടുത്തത്. ഈ ഗാനത്തിന്റെ ഏറ്റവും മനോഹരമായ വരികൾ അവസാനത്തേതാണ്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, പ്രായമായി കഴിയുമ്പോൾ കടന്നുപോയ ബാല്യകാലം ഇനി തിരിച്ചു കിട്ടില്ലെന്ന് പൂർണമായി അറിഞ്ഞിട്ടും ആ ഓർമ്മകളിൽ വീണ്ടും ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യ സഹജമായ അവസ്ഥയാണ് കവി ഇതിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു. ബോബിയാണ് കൂടെ ഉള്ളത് സുനു മെലഡീസിൽ. സുനു മെലഡീസിലൂടെ ഇന്ന് നമ്മൾ വേണു നാഗവല്ലി സർ സ്പെഷ്യൽ. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയോ ഓർമ്മ ദിവസമോ അങ്ങനെ ഒന്നും അല്ലട്ടോ, ചുമ്മാ ആ പാട്ടുകളിലൂടെ ഒരു യാത്ര, അദ്ദേഹത്തിന്റെ സിനിമകളെ ഒന്ന് ഓർത്തെടുക്കൽ. ഒരു വിഷാദ കാമുകൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റിലും കൂടെ ഉൾപ്പെടുത്തിയ പോസിറ്റീവ് സോങ്സും കൂടെയാണ്. ഉദാഹരണത്തിന്, 1985 ഇറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ അതിന്റെ സംവിധായകൻ ജോഷി സാറ് കഥാസന്ദർഭം വളരെ വിശദീകരിച്ച് തന്നെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാസ്റ്ററിന് കൊടുത്തു. തികച്ചും ശാന്തവും എന്നാൽ ആഴമുള്ള ഒരു പ്രണയഗാനം. ഇക്കാര്യം ജോൺസൺ മാസ്റ്ററിന് മനസ്സിലായി. പൂവച്ച കാതു സാർ ഈ ഗാനത്തിന്റെ നായികയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകൾ അക്കാലത്ത് ഇത്തിരി പുതുമയായിരുന്നു. ഒന്നാം ചരണത്തിൽ വരുന്ന അഭിലാഷ പൂർണിമേ, അതായത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ചന്ദ്രൻ. രണ്ടാം ചരണത്തിൽ വരദേ എന്ന് വിളിക്കുന്നുണ്ട്, അതായത് വരം നൽകുന്നവൾ. ഇതൊക്കെയാണ് കാമുകൻ പ്രണയനെ വിളിക്കുന്നതായി പൂവച്ചൽ കാതൽ സാറ് ഈ വരികളിൽ എഴുതിയേക്കുന്നത്. വരികളുടെ ഒടുവിൽ അനുവാദം നീ തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നായികയുടെ മറുപടിയായുള്ള മൗനത്തെ പോലും പ്രണയമായി സ്വീകരിക്കുന്ന 80s ഒരു മനോഹര പ്രണയ സങ്കല്പമാണ് ഈ ഗാനം. അത് വേണു നാഗവല്ലി സാർ എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ വേണു നാഗവല്ലി സർ സ്പെഷ്യൽ. വേണു സാറിന്റെ അച്ഛൻ ഒരു ഇമോഷണൽ സ്റ്റുപ്പിഡാണ് നീ എന്ന് വിളിക്കുമായിരുന്നു അത്രേ. നമ്മളൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഒരു വിഷാദ കാമുകനായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് സിനിമയിൽ എന്നും അങ്ങനെ തന്നെ തെളിഞ്ഞു നിന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പേ സത്യത്തിൽ വേണു നാഗവല്ലി സാറിന് വലിയൊരു പ്രണയമുണ്ടായിരുന്നു. സുഗമോ ദേവി എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ അത് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് തന്നെയായിരുന്നു. അതിൽ ശങ്കർ സാർ ചെയ്ത ക്യാരക്ടർ തന്നെയാണ് വേണു നാഗവല്ലി സാർ. അതുകൊണ്ടായിരിക്കാം ആക്ടർ ശങ്കറിന്റെ ആ സിനിമയില് വേണു നാഗവല്ലി സാറ് തന്നെ ശബ്ദവും കൊടുത്തത്. ലാലേട്ടന്റെ മറ്റേ ക്യാരക്ടർ മരിച്ചുപോയ സുഹൃത്ത് സൈമൺ മാത്യു ആയിരുന്നു. ഈ ദേവി അദ്ദേഹത്തിന്റെ കാമുകിയും അവരൊരു ഗായികയുമാണ്. വേണു നാഗവല്ലി സാറിന്റെ കൂട്ടുകാരിയുടെ പെങ്ങളായിരുന്നു ദേവി. പക്ഷെ ആ പ്രണയം വിവാഹത്തിൽ എത്തിയില്ല. അതില് വേണു നാഗവല്ലി സാറിന് വലിയ വിഷമം ഉണ്ടായിരുന്നു. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാനൊരു നിരാശ കാമുകനായിരുന്നു എന്ന് പല ഇന്റർവ്യൂകളിലും അദ്ദേഹം പറയുമായിരുന്നു.

ടു റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് വേണുനാഗവല്ലി സർ സ്പെഷ്യൽ. ചെറിയൊരു തമാശ പറഞ്ഞാൽ പോലും വേണുനാഗവല്ലി സർ അങ്ങ് ഉള്ളറിഞ്ഞ് പൊട്ടിച്ചിരിക്കും. ദുഃഖമൊട്ടും താങ്ങാനാവാത്ത ഒരാള്, തെളിമയുള്ള മനസ്സിന്റെ ഉടമയായ അദ്ദേഹം വലിയൊരു അഭിമാനിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും നൽകുന്ന വേണുചേട്ടൻ ആരുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. ആരോടും കടം ചോദിക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ബിൽ തുക നൽകുന്നത് വേണുചേട്ടനായിരിക്കും. അതിന്റെ ഇടയിൽ അദ്ദേഹം സാമ്പത്തിക ഞെരുക്ക അനുഭവിച്ച കാലമുണ്ടായിരുന്നു. ആ സമയത്ത് അത് മനസ്സിലാക്കി അമ്മ അസോസിയേഷൻ കൈനീട്ടം നൽകാൻ തീരുമാനിച്ചു. പക്ഷെ വേണുചേട്ടൻ സ്നേഹപൂർവം അത് നിരസിച്ചു. ശരിക്കും കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംവിധായകനല്ലേ അദ്ദേഹം. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളെ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. നടൻ എന്ന നിലയിൽ വിഷാദ കാമുകനായിരുന്നെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം തികച്ചും ആഘോഷങ്ങളും സൗഹൃദങ്ങളും നിറഞ്ഞ ചിത്രങ്ങളാണ് സമ്മാനിച്ചത്. 12 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. രക്തസാക്ഷികൾ സിന്ദാബാദ്, അഗ്നിദേവൻ, ആയിരപ്പറ, കളിപ്പാട്ടം, കിഴക്കുണരും പക്ഷി, എ ഓട്ടോ, ലാൽ സലാം, സ്വാഗതം, ഐത്തം, സർവകലാശാല, സുഗമോ ദേവി. എത്ര വേഴ്സറ്റൈലായ സബ്ജക്റ്റുകൾ അല്ലേ. ഇനി അദ്ദേഹം എഴുതിയ കഥകളോ അൺബിലീവബിൾ. വിഷ്ണു, ഭാര്യ സ്വന്തം സുഹൃത്ത്, സമരൻ ബദലഹേമിന്റെ കഥ, ആയിരപ്പറ, കളിപ്പാട്ടം, കിലുക്കം, കിഴക്കുണരും പക്ഷി, എ ഓട്ടോ, അർത്ഥം, സർവകലാശാല, സുഗമോ ദേവി. ഒരു അണ്ടർ റേറ്റഡ് ലെജൻഡ് തന്നെയല്ലേ വേണുനാഗവല്ലി സാർ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് നമ്മൾ വേണുനാഗവല്ലി സാർ സ്പെഷ്യൽ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആക്കി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല അതിന്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസവും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ എന്തോ വിഷാദകാമുകൻ എന്നൊരു ടാഗിൽ മാത്രം നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം, ഒരു ലെജൻഡ് അല്ല അദ്ദേഹം, ഒരു ആർട്ടിസ്റ്റ് അല്ല അദ്ദേഹം എന്ന് എനിക്ക് തോന്നി. ഒരുപാട് പേർക്ക് വേണുനാഗവല്ലി സാറിനെ പറ്റിയിട്ടും ഈ ഗാനങ്ങളെ പറ്റിയും സിനിമകളെ പറ്റിയും ഒക്കെ അറിയാം. അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ പാട്ടുകളും ഈ സിനിമകളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു എന്നറിയട്ടെ എന്ന് വിചാരിച്ചു. തീവ്രമായ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും കാൽപ്പനിക ഭാവങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഒരു അനശ്വര പ്രതിഷ്ഠ നേടിയ അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒരു നിരാശകാമുകൻ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇത്രമാത്രം സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തി മലയാള സിനിമയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഉൾക്കടൽ, ചില്ലു തുടങ്ങിയ ചിത്രങ്ങളിലെ നിരാശകാമുകനും സുഗമോ ദേവി, സർവകലാശാല, കിലുക്കം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ മലയാള സിനിമയിൽ അനശ്വരമായ ഗാനങ്ങളും സൗഹൃദങ്ങളും സമ്മാനിച്ച അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നായകനായിരിക്കും. പുഞ്ചിരിക്കുന്ന സൗമ്യനായ ശാന്തനായ നായകൻ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Action.
3: Mone Dinesha, Adimohamana, Adimoham.
2: Horror.
4: Taniki Pogan, Anuada Ilya.
2: Or drama.
5: Ente Kutumbam, Ente Swargaraji.
2: Ishta genre edanengilum, ivide, to get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
9: You're listening to Radio Suno 91.7.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.